ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായും ഒക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. മൂന്ന് ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അവിസ്മരണീയമായ തിരിച്ചുവരവ്. വിജയമുറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ അസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചിത സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പിടിയിലൊതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: അഞ്ച് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസെടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം നടത്തുന്നതിൽ നിന്നും യുഡിഎഫ് ഗവൺമെന്റ് പിന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്തം വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സ്ആപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, റേഡിയോ 91.2 കേട്ടുണരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു അടിപൊളി ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സ്വന്തം സ്വന്തം സ്വന്തം സ്വാതി ദ ഓണാട്ടുകാര പാസഞ്ചറിൽ എത്തിയിട്ടുണ്ട്. ഈ യാത്ര ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് പാട്ടുകൾ കൊണ്ട് അടിപൊളി

ഉറപ്പാക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം ടെക്നിക്കൽ സൈഡിൽ നിന്നും ശരത്തും കൂടെയുണ്ട്. അപ്പൊ നമുക്ക് യാത്ര ആരംഭിക്കാം. ചാവി എടുത്തു, വണ്ടിയിൽ ചാടിക്കയറി. ഇനി എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, വേഗം വേഗം വേഗം വായോ. അപ്പോ നമുക്ക് നല്ലൊരു ദിവസം കൂടി കിട്ടിയിരിക്കുകയാണ്. പരസ്പരം സ്നേഹിക്കാനും തെറ്റുകൾ തിരുത്തി എല്ലാം പൊറുക്കാനും മറക്കാനും അർമാദിക്കാനും ഒക്കെ ഉള്ളൊരു ജീവിതമാണ്. അപ്പൊ പരമാവധി ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ പ്രായം അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം തൊലിയൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ സമയം വീണ്ടും വരില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമുക്കായിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും, സ്നേഹിക്കാൻ കിട്ടുന്ന അവസരങ്ങളും ഒക്കെ നന്നായിട്ട് സ്നേഹിക്കുക. പിന്നീട് നമുക്ക് ഇന്ന്, ഞാൻ ഓരോ ദിവസം ഓരോ കാര്യം പറയുന്ന പോലെ, ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് പാട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ നിങ്ങൾ എപ്പോഴും കൂടെ പാടിയിരുന്ന ഒരു പാട്ട് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഇടവേള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് നിനക്ക് വേണ്ടിയിട്ട് നിന്നെ ഓർത്തപ്പോൾ ഞാൻ തന്നതാണെന്ന് ഉറപ്പായിട്ടും പറയണം. ഓക്കെ, വാട്സപ്പൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നവരാണ്, പല ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറുതെ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരന് വേണ്ടി, കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട്, അല്ലെങ്കിൽ അമ്മയെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു പാട്ട് അയച്ചു കൊടുക്കണം. ഈ പാട്ടേ കേട്ടപ്പോൾ ഞാൻ അമ്മയെ ഓർത്തു. അല്ലെങ്കിൽ നിങ്ങൾ പ്രവാസിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വൈഫിന് റൊമാൻറ്റിക് സോങ് ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് അങ്ങനെ ചേർന്ന് അങ്ങനെ ചേർന്ന് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെയുള്ളതാണ്. എത്രത്തോളം ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ എനിക്ക് പ്രകടിപ്പിക്കാനറിയില്ല മോളെ എന്ന് പറയുന്നതിനകത്തല്ല, നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഒരിക്കലും റിപ്പീറ്റായിട്ട് വരുന്നൊരു സംഭവമല്ല. ആഗ്രഹിക്കുന്ന സമയത്ത്, കേൾക്കേണ്ട സമയത്ത്, പറയേണ്ട സമയത്ത്, നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാതുകൾക്ക് വേണ്ടിയിട്ട് അല്പസമയം മാറ്റിവെക്കുന്നത് കൊണ്ട് നമ്മൾ വലിയ പരാജയത്തിലോട്ടൊന്നും പോവില്ല എന്നൊരു ബോധത്തിൽ, ഒരു തീരുമാനത്തിൽ നമുക്കിങ്ങോട്ട് മുന്നോട്ട് പോകാം, സ്നേഹിക്കാം. ഓക്കെ, ഹോണോട്ട് ഒരു പാസഞ്ചർ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ ഈ ഒരു ഏറ്റവും ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഫാദേഴ്സ് ഡേ വന്ന സമയത്ത്, അതൊരു സൺഡേ ആയിരുന്നു, എനിക്ക് അന്ന് യോഗാ ഡേയും കൂടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു യോഗ മാസ്റ്ററിനെ ആയിരുന്നു, സോൾ മന്ത്ര ഹബിലെ ഒരു യോഗ മാസ്റ്റർ ഷൈജു ഷംസുദ്ദീൻ സാറിനെ ആയിരുന്നു ഇന്റർവ്യൂവിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് പെൻഡിങ് ആയിപ്പോഴുള്ള ഒരു വിഷയമായിരുന്നു ഫാദേഴ്സ് ഡേയെ പറ്റി, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു ദിവസം തന്നെ ഒരേ സമയത്ത് രണ്ട് ടോപ്പിക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ പെൻഡിങ് ഇട്ടു. ഇന്ന് വണ്ടി ഇങ്ങനെ ഓടിച്ചു വന്ന സമയത്ത് പരുക്കനായിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും ഉള്ളിൽ ഒരുപാട് കടലോളം സ്നേഹമുണ്ട് അച്ഛന്, പക്ഷേ ഒരു കുന്നിക്കുരുവോളം അവർ പ്രകടിപ്പിക്കത്തുള്ളൂ. അങ്ങനെ അച്ഛനെ പറ്റിയിട്ട് നമുക്ക് നിന്ന് സംസാരിച്ചാൽ, അച്ഛൻ മാത്രം ഇതാണ് പപ്പ ഡാഡി. എന്തായാലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ അച്ഛനെ വിളിക്കുക, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് ചാച്ചാന്നായിരുന്നു, ചാച്ചോ ചാച്ചോ ചാച്ചോ ഇങ്ങനെയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, പരുക്കനായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശരത്തിനോട് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ശരത്ത് പറഞ്ഞ്, ഈ ഒരു ജനറേഷനിൽ അച്ഛനാകുന്ന ആളുകൾക്ക് അവരുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, കാരണം അവർ ഭയങ്കര അടിപൊളി യോയോ ഫാദേഴ്സാണ്. അപ്പോൾ നിങ്ങൾ പല ജനറേഷനിലുള്ള ആളുകളുണ്ടാവും, നിങ്ങൾക്ക് പറയാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു അച്ഛൻ. അച്ഛനടുത്ത്, അച്ഛൻ ഉറങ്ങുന്ന ഒരു റൂമിൻ്റെ അടുത്തൂടെ നടക്കാൻ പോലും പേടിയുള്ള ആളുകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അച്ഛൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളം വയ്ക്കില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛൻ എന്തായിരുന്നു, ആരായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്കിന്നും ആ ഒരു അദ്ദേഹം തന്ന. പിന്നീട് ഞാൻ ഈ അടുത്തൊരു റീൽസ് കാണുകയുണ്ടായി, എല്ലാ പെൺമക്കളും അല്ലെങ്കിൽ എല്ലാ ആൺമക്കളും അച്ഛൻ്റെ രാജകുമാരിയോ രാജകുമാരനോ ആയിട്ടൊന്നും അല്ല വരുന്നത്. ചിലരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടായിരിക്കും, തീരെ ഉത്തരവാദിത്വമില്ലാതെ പെരുവഴിയിലും പടുകുഴിയിലും ആക്കിയിട്ട് പോയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും പല പല ഓർമ്മകളുണ്ടാവും. നമ്മളെ നമ്മളാക്കിയ വഴികൾ, നമുക്ക് വേണ്ടിയിട്ട് സ്വപ്നം കണ്ട വഴികൾ, നിങ്ങളുടെ അച്ഛൻ എന്തായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചിരുന്നു, നിങ്ങളെ നിങ്ങളാക്കാൻ അദ്ദേഹം എത്ര വെയിൽ കൊണ്ടിരുന്നു, എത്ര കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. സ്നേഹം, കടലോളം സ്നേഹമുണ്ടായിട്ട് എന്തേ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പറയാം. എപ്പോഴും നഷ്ടപ്പെട്ടവർക്കാണ് ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക്, വളരെ സൗഹൃദം അച്ഛനോടുള്ള ആളുകളുണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്തും തുറന്നു പറയാൻ പറ്റുന്ന തരത്തിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു ജെൻസി ടൈപ്പൊക്കെ ഫാദേഴ്സ് ആവുന്ന സമയത്ത് അവർ ഭയങ്കര കൂളായിരിക്കും, പക്ഷേ പഴയ തലമുറ 80s കാലഘട്ടങ്ങളിൽ വളരെ കൂൾ ഡാഡി, ചിൽ ഡാഡി ഒക്കെ ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ എല്ലാവരുടെയും. നിങ്ങളുടെ അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കാം. നമ്പർ 9544700192 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
അപ്പോ സ്വാതി ഇവിടെ ഉണ്ട്, ശരത് ഇവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ വണ്ടി എടുക്കുക കേട്ടോ, കൂടെ വരണേ. 9 മണിവരെ ഞാൻ കാണും. കേട്ടോണ്ടേ ഇരിക്കൂ ഇത് എൻ റേഡിയോ 91.2.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂൺ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ടോപ്പിക്ക് ഒന്നുകൂടി ഒന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അച്ഛൻ എന്ന് പറഞ്ഞൊരൊറ്റ വാക്ക് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നു അച്ഛൻ? എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കർക്കശക്കാരനായിരുന്നു അതോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നോ? എല്ലാവർക്കും പറയാൻ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അച്ഛനെ കാണുമ്പോൾ മുട്ടിടിച്ച് പേടിച്ച് വിറച്ചിങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഉറക്കെ സംസാരിക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പെർമിഷൻ എടുക്കാൻ ചെന്ന് അടുത്തോട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ വിറക്കുന്നേന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ എന്നാൽ പഴയ ആളുകളാണെങ്കിൽ പോലും അച്ഛനോട് എന്തും പറയാം. എൻ്റെ അച്ഛനോട് ഏറ്റവും നല്ല സുഹൃത്ത്. അതിൽ അങ്ങനെ പറയാൻ പറ്റുന്ന പഴയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പണ്ടുള്ള അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള, അല്ലേ, പെൺകുട്ടികൾക്ക് അധികം സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാത്ത ടൈപ്പിലുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അനുഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ ദൂരങ്ങളൊക്കെ പോവാം. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒത്തുചേരാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണം എന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
9: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തക്കായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇതു സംബന്ധിച്ച് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
10: ദൂസരാ പ്രോജക്ട് ബുന്ദേൽഖണ്ഡ് ക്ഷേത്ര കോ ജോഡ്നെ വാല ഹൈ ഉത്തർപ്രദേശ് മേ കാൺപൂർ സേ ഭോപ്പാൽ കാ സെക്ഷൻ ഹൈ ബീച്ച് മേ ആജ് ജോ അപ്രൂവ് ഹുവാ ഹൈ കാൺപൂർ സേ ഭോപ്പാൽ കി തരഫ് ജോ നാച്ചുറൽ ട്രാഫിക് കാ ഫ്ലോ ഹൈ ഉസ് സബ് കോ യേ കേറ്റർ കരേഗാ ആക്സസ് കൺട്രോൾ രഹേഗാ കംപ്ലീറ്റ് എക്സ്പ്രസ് വേ കി തരഹ കാ ഹൈ 2.5 ഇയേഴ്സ് മേ കൺസ്ട്രക്ഷൻ കരേംഗേ ഇസ്കോ കാൺപൂർ ഹമീർപൂർ മഹോബാ തീൻ ജില്ലേ ഇമീഡിയറ്റ്ലി ഇസ്സേ കവർ ഹോംഗേ.
8: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
12: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
8: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതിനിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും.
13: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ബാലഗോപാല
1: അമ്മ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷം നല്ല നല്ല ഇന്ന് അച്ഛനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല പാട്ടുകൾ, അത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുള്ള നല്ല നല്ല ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നല്ല പാട്ടുകളാണ് ശരത്ത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരത്ത് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ശരത്ത് സംതിങ് വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ശരത്ത് ഇപ്പോൾ ഓടും, ഇതൊക്കെ പറഞ്ഞാൽ അവനെ ഓണർ ചെയ്ത് പോകത്തുള്ളൂ, ഓടി പോയി. അപ്പോൾ ഞാനൊരു അവൻ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഒരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയല്ല എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളെപ്പോഴും മറ്റൊരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറണം, അയ്യോ അവരോട് ഇങ്ങനെ നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് നമ്മൾക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തരുത്. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവർ ചിരിച്ചാലേ നമുക്ക് ചിരിക്കാൻ പറ്റൂ എന്നുള്ളതിൻ്റെ ധാരണയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ലൈഫ് കുറേ കൂടി കളറാവും. ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ സഞ്ചരിക്കാൻ അച്ഛനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കർക്കശക്കാരനായിട്ടുള്ള, ഷഠികാരനായിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു പഞ്ഞി മിഠായി പോലെയുള്ള അച്ഛൻ, അച്ഛനെ പറ്റി നമുക്ക് സംസാരിക്കാം. തത്സമയ പരിപാടിയായതുകൊണ്ട് തന്നെ ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്. റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. പിന്നീട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കരുത്. കാറിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, വണ്ടി മാറ്റി പാർക്ക് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതാ നമുക്കൊരു ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ചേച്ചി, പറഞ്ഞോളൂ.
1: എന്റെ അച്ഛൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു അച്ഛനാണ്.
0: ഭയങ്കര കർക്കശക്കാരനായിരുന്നോ
1: അച്ഛന്? ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു, പട്ടാള ചിത്ര. എന്നാലും ഒറ്റ വറ്റാതെ ഒക്കെ ജീവിച്ചവണമായിരുന്നു. അച്ഛന്റെ മക്കളോട് എന്തോ സ്നേഹമായിരുന്നു എന്നറിയാവോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അച്ഛനെയാണ്.
0: അച്ഛനെയാണ്
1: എന്റെ അച്ഛനാ. എനിക്ക് 7-8 സഹോദരങ്ങളുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നീക്കുന്നതിന് ഞാനും എന്റെ അച്ഛനും കൂടെ ആയിരുന്നു. അച്ഛന് അച്ഛനോട് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കുമായിരുന്നു. പിന്നെ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോ ഇലയൊക്കെ ഇട്ട് അച്ഛനെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി ആ ഊണ് വിളമ്പുന്നതും സന്തോഷത്തോടെ ആ ചോറ് വാരിത്തരുന്നതും.
0: ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ തലമുറയിലെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പെമ്മക്കളൊന്നും ചെന്ന് അടുത്തിരുന്ന് ഇതുപോലെ കാര്യം പറയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ?
1: അയ്യോ, എന്റെ അച്ഛൻ അതല്ലായിരുന്നു. ഓ, ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ ചുറ്റിട്ടിരുന്ന് എന്റെ മോനോട് വരെ എന്തോ ഒരു വാസല്യമായിരുന്നു. എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ കൂടെ മോനെ കസേരയെ പുറത്തിരുന്ന് എന്തോ ഒരു കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അച്ഛന്റെ കൂടെ നടത്തുമായിരുന്നു, ചെറുകഥകളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. മോനെ ഡിഗ്രി പഠിക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവന് സംശയമുള്ളതെല്ലാം എന്റെ അച്ഛനോട് ചോദിക്കുമായിരുന്നു.
0: അങ്ങനെയായിരുന്നു.
1: അച്ഛനെയാണെന്ന് കിട്ടാൻ പാടാ ഇന്നായാലും.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ ചേച്ചി, നമുക്ക് കേൾക്കാം. അപ്പൊ ഇന്ന് ഇന്നൊരു നിമിഷം അച്ഛനെ പറ്റിയിട്ട് പ്രത്യേകം ഒരു ഒരു എന്താ പറയാ, ഒരു വിങ്ങലോടുകൂടി ഓർക്കുക അല്ലേ? ഓക്കെ, കണ്ടോ, ചേച്ചി പറയുന്ന വാക്കുകളിൽ അത്രത്തോളം എനിക്ക് സൗഹൃദമായിരുന്നു, സ്നേഹമായിരുന്നു എന്റെ അച്ഛനെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ സംസാരിക്കും ഭയങ്കര പരുക്കനായിരുന്നു, എന്നാലും എനിക്കറിയാം എന്റെ അച്ഛൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ, ഭയങ്കര പരുക്കനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ അത്ര ഈസി ആയിട്ട് കുട്ടികളുടെ അടുത്തു നിന്ന് ഇടപെടാത്ത ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ, ഭാവിയിൽ എപ്പോഴെങ്കിലും നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കർക്കശമായി ഭയങ്കര ദേഷ്യഭാവത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു നമുക്ക് തോന്നിപ്പോവാറുള്ളത്. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ മോളെ, ഞാനാ മണിയ.
0: മണി ചേച്ചി പറഞ്ഞോളൂ.
2: ആ മോളെ, ആദ്യമേ എന്റെ അനിലേട്ടനൊരു നന്മകൾ നേരിയ.
0: അതെ.
2: ആ പിന്നെ തുടങ്ങട്ടെ?
0: തുടങ്ങിക്കോ, തുടങ്ങിക്കോ.
2: എനിക്ക് അച്ഛൻ ജീവനാ മോളെ.
0: അച്ഛൻ ജീവനാണ്,
2: ജീവന്റെ ജീവനാ. എന്താച്ചാ, ഞാനൊന്ന് പിണങ്ങിയിരുന്നാ തന്നെ അത് എന്നെ കൊണ്ട് ഊട്ടിക്കും. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. എല്ലാരോടും സ്നേഹമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ ആയിരുന്നു. കാരണം ഞാൻ ഈ വയ്യാത്തതായത് കൊണ്ട് എന്നെ എല്ലായിടത്തും കൊണ്ട് നടക്കും. അങ്ങനെയായിരുന്നു. അമ്മയോട് എനിക്ക് അത്ര അടുപ്പമില്ലായിരുന്നു. അപ്പൊ അമ്മ പറയും അച്ഛനെ മതിയല്ലോ അങ്ങോട്ട് എല്ലാം പറയും.
0: എനിക്ക് തോന്നുന്നു പൊതുവില് പെൺമക്കൾ, പൊതുവെ അതിനോടൊപ്പം തന്നെ മൂത്ത പെൺമക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അച്ഛനോട്.
2: ഞാനാ മൂത്തത്.
0: അതെങ്ങനെയാണ്? ഓക്കെ ചേച്ചി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നമുക്ക് അച്ഛനുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ പറയാം. അച്ഛൻ എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മൂത്ത പെൺകുട്ടികൾക്ക്, ഇനിയിപ്പോ ഇളയ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് എന്താ സ്നേഹമില്ലേ സ്വാതി, അങ്ങനെയല്ല. മൂത്ത പെൺമക്കൾക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും അച്ഛൻ്റെ അടുത്ത്, അല്ലെ? പ്രകടമായി തന്നെ അവർ കാണിക്കുകയും ചെയ്യും. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. എന്റെ സ്വന്തം സ്വാതി.
0: അമ്മേ, എന്റെ പൊന്നു ചക്രയമ്മേ, പറഞ്ഞോളൂ അച്ഛനെ പറ്റിയിട്ടുള്ള ആ ഒരു ഓർമ്മകൾ.
3: അമ്മ അമ്മ ആദ്യം ഒരു കാര്യം പറയട്ടെ മോളടുത്ത്.
0: പറഞ്ഞു.
3: ഈ രണ്ട് പാട്ടൊക്കെ കയറി വരുമ്പോ ശരത്തിന് അറിയില്ലേ?
0: രണ്ട് പാട്ടോ? ടെക്നിക്കൽ സൈഡിൽ നിന്ന് വരുന്ന പ്രശ്നമാണ് കേട്ടോ അത്.
3: രണ്ട് പാട്ടൊക്കെ ഒന്നിച്ച് കയറി വരുന്നേ
0: ഒരേ സമയത്ത് വന്നോ?
3: ആ ഒരു സമയത്ത്, ഇപ്പൊ തന്നെ ഈ വാർത്ത കഴിഞ്ഞപ്പോ.
0: ഓക്കെ ഓക്കെ. അതെ, ആകാശവാണി കണക്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് കേട്ടോ.
3: അതെ.
0: ആ ഓക്കെ. രണ്ടു പാട്ട് കേട്ടില്ലേ ഒരേ സമയം? സന്തോഷിക്കൂ. ഓക്കെ, പറഞ്ഞോളൂ അമ്മേ.
3: പിന്നെ അച്ഛന്റെ കാര്യം പറയാനാണെങ്കിൽ എന്റെ അച്ഛനൊരു കർക്കശക്കാരനായിരുന്നു. മക്കളടുത്ത് അങ്ങനെ അത്യാവശ്യമില്ലാതെ എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര ചീത്തയുള്ള ഒരാളായിരുന്നു. അതേസമയം എന്റെ മക്കളുടെ അച്ഛൻ അങ്ങനല്ല. എന്തു മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളു ലോകത്തെ എന്തു അച്ഛന്. അത് അന്നും അത് തന്നെ ഇന്നും മക്കളുടെ മക്കള് പെണ്ണ് കേട്ടാറായിട്ടാ. എന്നിട്ടും അച്ഛന് പെമ്മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളു. ബാക്കി ഞാൻ പോലും
0: അത്രേ ഉള്ളൂ.
3: അത്രേ ഉള്ളൂ.
0: കർക്കശക്കാരനായ അച്ഛന്റെ മകളായിട്ട് വളർന്നു. ഹസ്ബൻഡ് തന്റെ മക്കളോട് ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് കഴിയുന്ന ഒരാളാണ്.
3: ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് കഴിയുന്ന ഒരാളാണ്. തൊട്ടേ അവരെ കൊണ്ടാടുന്ന അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും എല്ലാം മുൻതൂക്കം കൊടുത്ത് അവരെ പൊന്നുപോലെ വളർത്തിയ സച്ചിനാണ്.
0: അതെ,
3: അതിനെനിക്ക് സന്തോഷമുള്ളൂ.
0: ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരച്ഛനാണ്.
3: അതെ അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് മക്കൾക്കും പേരക്കുട്ടികളൊക്കെ ചോദിക്കും, 26 വയസ്സ്
0: അതെ, സ്നേഹമാണ് സ്നേഹം. അതെ, തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ചില ചിലർ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വിജയിക്കും, അഗാധമായ സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷേ അവർക്ക് എന്താ പറയുക, എല്ലാവരും സക്സസ് ആയി പോയി അല്ലെങ്കിൽ വിജയിക്കാതെ പോയിട്ടുള്ള കുറെ ആളുകളും ഉണ്ടെന്നേ. കാരണം മക്കളോട് ഭയങ്കര സ്നേഹമാണ്, സാഹചര്യത്തിന്റെ പുറത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട പരിചരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിലാവാതെ വരുന്ന സമയത്ത് കുറെ കൂടി ഓക്കെ. അച്ഛനെന്ന് പറയുന്ന ഒരു നേമേ കാറ്റഗറിയെ തന്നെ ഭയങ്കര ദേഷ്യക്കാരനെന്നാക്കി വെക്കുക. പിന്നെ സാഹചര്യങ്ങളോട് കൊടുക്കുന്ന സമ്മർദ്ദം ഇവരെ കുറച്ചുകൂടി വല്ലാത്തൊരു ക്രൂര കഥാപാത്രമായി മാറ്റാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങളും പറയാം. ഞാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീൽസ് എനിക്ക് വല്ലാതെ ഇതായി. എല്ലാ പെൺമക്കളും അച്ഛൻ്റെ രാജകുമാരികളല്ല, അല്ലെങ്കിൽ ഒരുപാട് തിരസ്കരിക്കപ്പെട്ട ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരുമുണ്ട്. അങ്ങനെയുള്ള 10-4 പേരെങ്കിലും കാണും. പിന്നീട് നിങ്ങൾക്ക് കോൾസ് വരുന്നുണ്ട്, യാത്രക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് യാത്രയിലേക്ക് പോവാം. യെസ്, പറഞ്ഞോളൂ, ഇതാരാണ്? പറഞ്ഞോ അമ്മേ, പറഞ്ഞു പറഞ്ഞു. എന്തോ
3: നമ്മുടെ
0: സത്യം
3: സത്യത്തിന്റെ വഴിക്ക് വരുത്തോണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ തരത്തുപോലെ ഒരു പാട്ടിട്ട് അച്ഛനെ കണ്ടരുതെന്ന് പറഞ്ഞു. അത് അതിൽ കൊതിയായിരുന്നു കേട്ടപ്പോഴും.
0: നമ്മുടെ വിഷയത്തിലേക്ക് വരും അമ്മ, ശ്രദ്ധിക്കണം കേട്ടോ.
3: വിഷയത്തിലേക്ക് വരിക എന്ന് പറയുന്നത്, എന്റെ അച്ഛൻ പെൺമക്കളെന്ന് പറഞ്ഞ പ്രത്യേക ജീവനാ, പക്ഷെ പുറമെ കാണിക്കത്തില്ലെന്നു. എന്റെ അച്ഛൻ ഭയങ്കര കേറിയേക്കുമായിരുന്നു ഞങ്ങളെ, എന്റെ മക്കളെ പെൺമക്കളെന്ന് പറഞ്ഞ കൊച്ചുമക്കളോടും മക്കളോടും എല്ലാ അച്ഛന് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അമ്മ തിരിച്ചാണ്, അമ്മയ്ക്ക് ആമക്കളെന്ന് പറഞ്ഞാൽ അമ്മ മരിക്കും. അങ്ങനെ എന്റെ അച്ഛനത്
0: ദേഷ്യമാണ്ടോ? ശരിക്കും
3: ഉണ്ട് മോളെ, ഉണ്ട് മോളെ,
0: ആണോ?
3: ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ അങ്ങളെയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുവാ. എന്നാലും ഞാൻ പറയുന്നത്
0: റേഡിയോ കൂടെ ഞാൻ പറയില്ലേ അമ്മേ.
3: തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ
4: ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പിന്നെ പഴയ കാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ നേരിട്ട് സംസാരിക്കത്തില്ല. കെട്ടിച്ചൊക്കെ കല്യാണിക്ക് അങ്ങനെ നേരിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. അച്ഛനെ അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അച്ഛന്റെ ആ സ്നേഹം ഞങ്ങൾ അറിയുന്ന പണ്ട് ഈ പരാജയ കാലത്ത് മോളെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ ഞങ്ങളുടെ അച്ഛന് അന്നേരം തറയിലിരുന്നല്ലേ ഇങ്ങനെ ചന്ദനക്കാലും കുട്ടിയിട്ട് അച്ഛനോടൊപ്പം എല്ലാവർക്കും ആഹാരം തരും. തരുമ്പോൾ തന്നെ ഞങ്ങളുടെ അച്ഛൻ നമ്മൾ അതിനകത്ത് മുന്നേ തീരുവാണെങ്കിൽ പറയാൻ വിൽക്കാൻ പറ്റി എന്നിട്ടില്ല കൈകൊണ്ട് ചോറ് വാരി ഞങ്ങളുടെ പാത്രത്തിൽ അന്ന് 500 രൂപ ചോറ് തന്നെ ഉള്ളോ മോളെ തിരിയതടിയില്ല ആ ചോറ് വാരി ഞങ്ങളുടെ പാത്രത്തിൽ ഇട്ടതെന്ന് അച്ഛന് തിന്നിരുന്നാലോ ഞങ്ങളെ കൊണ്ട് തിരിച്ചു. അത്ര സ്നേഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ നേരിട്ടൊന്നും മിണ്ടത്തില്ല എടുക്കത്തില്ല എങ്കിൽ പോലും പിന്നെ അച്ഛന്റെ ആ സ്നേഹം പറഞ്ഞു തീർക്കാൻ വയ്യാത്ത സ്നേഹമായിരുന്നു. പിന്നെ എന്റെ മക്കളെന്ന് പറയുമ്പോ അത് അച്ഛനും മക്കളുമായിട്ട് നല്ല സോഷ്യലായിട്ട് കൂട്ടുകാരെ പോലെ എല്ലാ അച്ഛൻ്റെ അടുത്ത് പറയും സന്തോഷിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാ ഞങ്ങളുടെ അച്ഛനോടൊന്നും ഇങ്ങനെയൊന്നും പറയാനൊക്കെ തരില്ല അതൊക്കെ എത്രത്തെ നിൽക്കാത്ത അങ്ങനെ അന്നീന്ന് കാര്യം പറയാനൊക്കെ തരില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് അന്നൊരു പ്രത്യേകതയാണ് ഇപ്പൊ ജീവിതം.
0: തീർച്ചയായിട്ടും കാലം മാറുമ്പോഴൊക്കെ മാറി. ഇപ്പഴത്തെ കുട്ടികളൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നടക്കുന്നത്. കാലം എല്ലാത്തിലും മാറ്റം വരുത്തും അമ്മ, എല്ലാത്തിലും മാറ്റം വരുത്തും. അമ്മ പറയുന്ന അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷെ പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ അച്ഛനോട് അധികം അങ്ങനെ മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
5: ഹലോ മോർണിംഗ് സാധ്യമോള.
0: എന്തോ ഇതാരെ സംസാരിക്കുന്നേ?
5: നിങ്ങളുടെ അയലത്തുകാരിയാ കുഞ്ഞോള്, കുഞ്ഞോളമ്മ.
0: ഓക്കെ പറഞ്ഞോ പറഞ്ഞോ.
5: ഞാൻ ഈ അച്ഛന്റെ ടോപ്പിക് എടുത്തപ്പോ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം. എന്താ പറയാ, അച്ഛനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റൂല്ലോ, റേഡിയോ ആയില്ല.
0: അതെ, അത് ഫാദേഴ്സ് ഡേയിൽ ഞാൻ പറഞ്ഞു, അത് യോഗ ഡേയുടെ ഒരു പ്രോഗ്രാമിലൊക്കെ അന്ന് പോയി. ഒരേ സമയം തന്നെ മൂന്നോ നാലോ ആഘോഷങ്ങളുള്ള ദിവസമായിരുന്നു, ലൈവിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പറഞ്ഞോളൂ, അച്ഛനെ പറ്റി പറഞ്ഞോളൂ, കേൾക്കട്ടെ.
5: എനിക്ക് ഭയങ്കര സന്തോഷമാണ്.

0: ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ അമ്മട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, അരി വറുക്കും. എനിക്കതങ്ങനെ ഓർമ്മയാ, അരി അരി വറുത്തിട്ട് തേങ്ങ, തേങ്ങ ഇല്ലെങ്കിൽ തെങ്ങ കയറി തേങ്ങ ഇടും, തേങ്ങ ഇട്ടിട്ട് അരി വറുത്ത് തന്നെ പൊടിച്ച് കല്ല് അരകല്ല് വെച്ച് ചിലപ്പോ കൂട്ടി പൊടിച്ച് തേങ്ങ ഒക്കെ തിരിഞ്ഞ, അല്ലെങ്കിൽ തേങ്ങ പൂളി ശർക്കര വൈകിട്ട് തരി. ഞങ്ങളുടെ അച്ഛന് ഭയങ്കര സ്നേഹം മോളെ, എൻസിലെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. ആരോട് ഇച്ചി പോന്ന് പറയാൻ എന്റെ അച്ഛൻ പോയിട്ടില്ല, മക്കളെ കുറിച്ച് പോലും എന്റെ അച്ഛൻ ഒരു കുറ്റം പറയാൻ പോകത്തില്ല. അല്ല, എനിക്ക് അത് എപ്പോഴും ഒരു ഓർമ്മയാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോ എനിക്ക് അതാ ഓർമ്മയായിരുന്നു. നല്ല സ്റ്റേജ് എന്ന് വെച്ചാ ഞങ്ങളുടെ അച്ഛന് ഒരു അടി പോലും അടിച്ച് എനിക്ക് ഓർമ്മയില്ല എന്നെ. അമ്മ അടിച്ചിട്ടുണ്ട്,
1: അമ്മ അടിച്ചിട്ടുണ്ട്
0: എനിക്ക്. ആ എനിക്ക് ഈ മോളി അച്ഛന്റെ എടുത്തപ്പോ തന്നെ എനിക്ക് അതാ എനിക്ക് സങ്കടം വരുന്നത് ഇത്രയും. പക്ഷെ ഞങ്ങളൊക്കെ ഇത് ഒരുവിധം നല്ലോണം ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഉള്ളിൽ വെള്ളം കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഇപ്പോഴും ഞാൻ അത് പറയുകയും ചിന്തിക്കുകയും ചെയ്യും.
1: എന്നാൽ അച്ഛൻ ഇന്ന് ഈ ഒരു നിമിഷം നമുക്ക് അച്ഛന്റെ നല്ല പാട്ടുകളിലൂടെയൊക്കെ തീർത്തും നമുക്ക് നല്ല നല്ല ഓർമ്മകളിലൂടെ സഞ്ചരിക്കാം. ഓക്കെ, ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം, ഓക്കെ, പലർക്കും പല രീതിയിലാണ് പറയാനുള്ളത്. ചിലർക്ക് എന്നെ സ്നേഹിച്ചിട്ടേയില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛനിൽ നിന്ന് പറയുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് എന്ന് പറയുന്നവരുണ്ടാകാം. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്.
1: ആ, എവിടെയായിരുന്നു ഇത്?
2: ഞാൻ,
1: അതെ, ഞാൻ പ്രകാശ്. കയറിക്കോളൂ വണ്ടിയിലോട്ട്, പറഞ്ഞോളൂ.
2: വണ്ടിയിലുണ്ട്,
1: കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ബാക്കി യാത്രക്കാരുടെ സംസാരങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ചേട്ടാ പറഞ്ഞു.
2: വിഷയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഓരോ വ്യക്തിക്കും അവരുടേതായ ഏറ്റവും സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഒരു റോൾ മോഡലും നമ്മളെ മോൾഡ് ചെയ്യുന്നതും എല്ലാത്തിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് അച്ഛൻ തന്നെയായിരിക്കും. അപ്പം അത് പിന്നെ കാലഘട്ടത്തിന്റെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ വിളിച്ച രീതിയോ അച്ഛനുമായിട്ട് ഇടപഴകിയ രീതിയോ അല്ല എന്റെ മക്കൾ എന്നോട് ഇടപഴകുന്നു. അപ്പം ആ ഒരു മാറ്റം അല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. എങ്കിലും അത് നമുക്ക് തരുന്ന ഒരു തണല്, അതിന്റെ ഒരു ഒരു സെക്യൂരിറ്റി, ആ ഒരു ഫീല് ഒരു വല്ലാത്ത ഫീൽ. നമ്മളവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കെപ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മുടെ അച്ഛൻ ഉണ്ടല്ലോ, നമ്മളെ കാത്തിരിക്കാനും നമ്മളെ ചോദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്കതിന് നിന്ന് വിധേയനായിട്ട് നിന്ന് ഉത്തരം പറയാനും ഒക്കെ ഉള്ളൊരു അത് അതൊരു പ്രത്യേക സുഖം തന്നെയാണ്.
1: ശരിക്കും അച്ഛന്റെ മുന്നിൽ ഒരു കള്ളത്തരവും നടക്കത്തില്ല എന്നുള്ളതാണ് എല്ലാം. ബാക്കി അമ്മയെ പറ്റിക്കാം, പക്ഷെ അച്ഛനെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
2: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എന്തായാലും നമ്മളെ പഠിച്ചതിനെ മുന്നേ അവര് പഠിച്ചു വന്നതാണല്ലോ.
1: അതെ അതെ അതെ, അവരുടെ മക്കളാണല്ലോ നമ്മൾ, സ്വാഭാവികമായിട്ടും. ഓക്കെ, നമ്മുടെ കള്ളത്തരങ്ങളൊന്നും വേക്കത്തില്ല, നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൂ.
2: അല്ല, നമ്മള് ചോദിക്കാതെ തന്നെ പലതും നമ്മള് ഈ കുമ്പസാരം നടത്തി പോകുമല്ലോ. എന്തായിരുന്നു, എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കേണ്ട, മനസ്സിൽ അങ്ങനെ ചോദ്യം തോന്നുമ്പോ തന്നെ അതിന്റെ ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് വീണ് കിട്ടും അവർക്ക്.
1: അങ്ങനെയായിരുന്നു.
2: പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലമുറമാറ്റം വരുന്നതനുസരിച്ച് രീതികൾ, ഇപ്പൊ നമ്മള് വളരെ ക്ലോസ് ആയിട്ട് അച്ഛനോട് ഇപ്പൊ സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛന്റെ തോളെ കയറി ഇരിക്കുകയോ, അങ്ങനെ അത് കുഞ്ഞുനാളിലിരുന്നുള്ള അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഒരു ബഹുമാനം നിലനിർത്തി സ്വല്പം അകലം പാലിക്കും.
1: പക്ഷെ
2: ഇപ്പോഴത്തെ തലമുറ അങ്ങനല്ല. ഇപ്പോഴത്തെ തലമുറ അവര് വലുതായി വരുന്നോറും ഈ കുഞ്ഞുനാളെ നമ്മൾ എടുക്കുമ്പം വിസമ്മതിച്ചിരുന്ന അവരിപ്പം നമ്മുടെ തോളയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സംബോധന ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അവരുടെ അവർക്ക് ഒന്നിനോടും ഒരു ഭയമോ അല്ലെന്നുണ്ടെങ്കിൽ മറവുകളൊന്നുമില്ല. അവര് ഞാൻ അങ്ങോട്ട് പോവാണ്, ഞാൻ ഇവിടെ പോവാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും അറച്ചു നിന്ന് ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പെർമിഷന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം.
1: അതെ ബ്രോ, ഡാഡി ഞാൻ പോയിട്ട് വരട്ടെ, ബൈ, സീ യു.
2: ആ ബ്രോ, അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മകനോട് ചോദിച്ച, ബ്രോ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരുമോ, ഞാനിങ്ങനെ നടന്നു വന്നോണ്ടിരിക്കണം, എന്നെ ഒന്ന് ബ്രോ ചെയ്യുമോ. പഠിക്കാൻ പോയിട്ട് വരുമ്പം എന്നോട് ചോദിച്ചതാണ്, ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോ എന്നോട് ചോദിച്ചതാണ്,
1: ബ്രോ ഫ്രീ ആണെങ്കിലും വരുമോ.
2: ഓ, വരുമോ എന്ന്.
1: ഓക്കെ, തീർത്തും
2: അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അങ്ങനെ നമ്മുടെ അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല.
1: അതെ,
2: നമ്മുടെ നാവും അങ്ങനെ വഴങ്ങി വരുന്നില്ല. പക്ഷെ ഈ കാലഘട്ടം, അപ്പൊ ഈ ഇപ്പൊ എന്നെ ബ്രോ എന്ന് വിളിക്കും.

0: പറയുന്ന എന്റെ എന്റെ അച്ഛനോട്, അതായത് ഇപ്പോഴും നമ്മൾ ആ ഒരു ഒരു ശകലം ഈ ഒരു ഒരു ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ, ആ ഫിയർ ഫാക്ടറിന്റെ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ അച്ഛനോടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ അതിനേക്കാൾ കുറെ കൂടെ ക്ലോസ് ആണ്. അത് കാണുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ അത്ഭുതം തോന്നുന്നത്. ഈ മസിൽ പിടിച്ചിരുന്ന ഇവരൊക്കെ ഇവരോട് ഇങ്ങനെയും ഇവർക്ക് ഇങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്.
1: അതെ, ചെറുമക്കൾ വരുന്ന സമയത്തേക്ക് ഇവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും. അതുവരെ അതുവരെ കാട്ടിലെ സിംഹമായിട്ടിരുന്നവരൊക്കെ കാഴ്ചകൾ കാണുന്നത് ചെറുമക്കൾ വന്നു കഴിയുമ്പോഴാണ്. സകല വിധത്തിലുള്ള ഈ കടുംപിടുത്തങ്ങളും അവരുടെ മുന്നിലാണ് അടിയറ വെക്കുന്നത്.
1: അതെ, ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഈ എല്ലാ പിതൃസ്ഥാനത്തുള്ള എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പിതൃസ്ഥാനത്ത് നിന്ന് നമ്മളെ ഉപദേശിക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: തീർച്ചയായിട്ടും ചേട്ടാ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നമ്മുടെ പ്രകാശ് ചേട്ടനാണ്, ഞാൻ ഇങ്ങനെ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രകാശ് ചേട്ടൻ വണ്ടിയിലോട്ട് വരാത്തേന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. സൗണ്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ പറഞ്ഞില്ലേ ഈ കൊച്ചുമക്കൾ, പേരമക്കൾ അങ്ങനെയല്ലേ പറയുന്നത്, ഓക്കെ, അവരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഭയങ്കര പുലിയെ പോലെ നിന്ന അച്ഛനൊക്കെ കൊച്ചുമക്കളുടെ മുന്നിൽ പൊലീസും പാത്തിരിപ്പും ഇതൊക്കെ കളിക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്ന് ശരിക്കും അങ്ങനെ തോന്നി പോവാറുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആരാണെന്ന് നോക്കിയാലോ. നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഞാൻ പറയട്ടെ, ഇതാരാണെന്ന്? ഡോക്ടർ സേതു സർ. നമ്മുടെ ടോപ്പിക് കേട്ടോ? ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ എങ്ങനെയാണ്? എല്ലാവർക്കും പറയാൻ ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, അപ്പൊ ആ ഒരു അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിച്ചാലോ.
2: ഓ, തീർച്ചയായിട്ടും.
1: ഓക്കെ, പറഞ്ഞോളൂ സാർ.
2: എന്റെ അച്ഛൻ എല്ലാരും പറയുന്ന പോലെ ആ ഒരു ജനറേഷനിലുള്ള അച്ഛന്മാർ എല്ലാവർക്കും പേടിയാണ്. എനിക്കും ഈക്വലി പേടിയായിരുന്നു. അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ഇരിക്കാറില്ല. അച്ഛൻ ഇരിക്കുമ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കാറില്ല. ഒരു ഫോൺ കോൾ പോലും നമ്മൾ എടുക്കാറില്ല. ആ ഒരു ഇതായിരുന്നു. പക്ഷെ നമുക്ക് ഫ്രീഡം, ആവശ്യത്തിനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്കറിയാം, ഇപ്പം നമുക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ പോലും അച്ഛന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അഥവാ അറിഞ്ഞു കഴിഞ്ഞാല് വീട്ടിലുണ്ടാകുന്ന കോലാഹലങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മള്
1: എപ്പോഴെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. ഞാന് എന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ഷാപ്പില്, എന്ന് പറയാൻ ഞാൻ ഡിഗ്രീസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് നാട്ടിൽ വന്നപ്പോ ഒരു ഷാപ്പില് ഫുഡ് കഴിക്കാനായിട്ട് പോയി. പക്ഷെ ഞാന് എന്റെ അമ്മയോട് പറഞ്ഞിരുന്നു, അച്ഛനോട് പറഞ്ഞില്ല. ഞങ്ങൾ ഫുഡ് മാത്രമേ കഴിച്ചിരുന്നു, ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല. തിരിച്ച് നൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഏതെങ്കിലും അഥവാ ആരോ പറഞ്ഞ് മകൻ അവിടെ ഷാപ്പിൽ വന്നു. അപ്പോഴത്തേക്ക് അവിടെ നൈറ്റ് ഭയങ്കര ബഹളമായി. ഞാൻ പറഞ്ഞു, ഞാനോട് ഞാൻ കുടിക്കാൻ പോയതല്ല, ഞാൻ കഴിക്കാൻ പോയതാണ്.
1: അല്ല, ആറ്റ് നോറ്റ് കാത്തു നിന്ന എന്റെ മോനെ അവിടെ പോയോ എന്നൊരു പെട്ടെന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത്
2: പിന്നെ അങ്ങനെ ഇങ്ങനെ പല പല സന്ദർഭങ്ങളും. പിന്നെ എന്തോ ഇപ്പൊ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് അച്ഛന്റെ ഒന്നും സൈൻ മേടിക്കത്തില്ല, അമ്മയുടെ ഒന്ന് മേടിച്ചോണം, അങ്ങനെയൊക്കെയുള്ള കാര്യം. പക്ഷെ ഞങ്ങളെ ജീവനെ, ഞങ്ങള് മൂന്ന് പേരെയും പപ്പായ്ക്ക് ഞങ്ങള് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. എന്താണേലും ഞങ്ങള് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. എല്ലാവരും
1: എത്ര പരുക്കനായിട്ട് തോന്നിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു.
2: തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഒന്നല്ല, ഞങ്ങളുടെ എല്ലാ ഫാമിലീസിനും അതുപോലെ ഒത്തിരി ആൾക്കാർക്കും സഹായം ചെയ്ത ഒരാളായിരുന്നു. ഫാമിലി എന്ന് പറയാൻ സഹോദരങ്ങളോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഉദാഹരണമാണ് എന്റെ അച്ഛൻ. ഒരിക്കലും സഹോദരങ്ങൾ പപ്പയ്ക്ക് നല്ല കാലം വന്നിട്ടും സഹോദരങ്ങളെയും ബാക്കിയുള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ച് അവരെ രക്ഷിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അച്ഛനെ പോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.
2: അതുപോലെ ഒരു 10% ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
1: അങ്ങനെ സാധിക്കട്ടെ സാർ, സാധിക്കട്ടെ. ഒരുപാട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓക്കെ, സാർ അച്ഛനായ ശേഷം ഇതുപോലെ സ്ട്രിക്ട് ആയിട്ടുള്ള അച്ഛനാണോ?
2: ഒരിക്കലും
1: അല്ല, ബ്രോഡ് ഐഡിയാണ്.
2: നമുക്കങ്ങനെ സ്ട്രിക്ട് ആവാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ കാലത്തില് ഈ പറഞ്ഞ പോലെ മുമ്പ് പ്രകാശേട്ടൻ പറഞ്ഞ പോലെ ബ്രോഡ് ആഡിയും തന്നെയാണ്. എടോ അച്ഛനാണ് എന്നെ വിളിക്കുന്നത്.
1: കുട്ടികളും
2: അങ്ങനെയാണ്. അപ്പൊ ഒരു ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു പറഞ്ഞാല് റെസ്പെക്ട് തരേണ്ടടുത്ത് റെസ്പെക്ട് വേണം, ഫ്രണ്ട്ഷിപ്പ് വേണ്ടടുത്ത് ഫ്രണ്ട്ഷിപ്പ് വേണം.
1: എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ എടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ മാത്രമേ പറ്റുള്ളൂ.
2: അല്ല, ഫ്രണ്ട്ലി ആവുകയും വേണം. പക്ഷെ അവർക്കറിയണം നമ്മുടെ ഒരു ടോൺ മാറുമ്പം എവിടാണ് നമ്മൾ സീരിയസ് ആയെന്നും കൂടെ അറിയാനുള്ള ഒരു ഇതും കൂടെ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്തിരിക്കണം.
1: കൊടുക്കണം, തീർച്ചയായിട്ടും സാർ. സന്തോഷം, നമ്മുടെ യാത്രയിൽ 9 മണിയുടെ കൂടെ ഉണ്ടാവണേ.
2: ഓക്കെ.
1: അച്ഛനെ പറ്റി പറയാൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്. നമ്മളെ നമ്മളാക്കിയ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പരുക്കനായിട്ടും ചിലപ്പോഴൊക്കെ ഉപേക്ഷിച്ചും ചിലപ്പോഴൊക്കെ ചേർത്ത് പിടിച്ചും നമ്മളെ ചേർത്ത് വെച്ച അനുഭവങ്ങൾ നമുക്ക് മാത്രം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നുപോലെ കാത്തേക്കണം അല്ലേ. പിന്നീട് ഞാൻ എപ്പോഴും പറയുകയാണ്, അച്ഛൻ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. ചിലപ്പോഴൊക്കെ നമ്മളെ പരുക്കനായിട്ട് നിന്നിട്ട് എങ്ങനെ പരുക്കനായി നിന്നും അല്ലെ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനെ വിലയുള്ളൂ എന്നൊക്കെ പറയുന്ന അതേ ഘട്ടത്തിൽ പോലും പരുക്കനായിട്ട് നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് അല്ലേ. നമ്മുടെ ഒരു കള്ളത്തരങ്ങളും നടക്കത്തില്ല, എന്താണെങ്കിലും അവർ കണ്ടുപിടിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മയുടെ മുന്നിൽ പയറ്റാൻ പറ്റും, പക്ഷേ അച്ഛന്റെ മുന്നിൽ പയറ്റി തെളിഞ്ഞവർ എത്ര പേരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഓർമ്മകളിലൂടെ ഒക്കെ സഞ്ചരിക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്, അച്ഛനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ടച്ചായിട്ട് തോന്നും, ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി പിടിച്ചൊരു പാട്ടാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് ചെറുതായിട്ട് ഓർമ്മകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. ചേർത്ത് പിടിച്ച ബാല്യങ്ങളിലൂടെ, അക്ഷരങ്ങൾ പറഞ്ഞു തന്നതിലൂടെ, നമുക്ക് ഉണ്ടായ തെറ്റുകളെ വളരെ ബുദ്ധിപൂർവ്വം അവർ തിരുത്താൻ ശ്രമിച്ച ഓർമ്മകളിലൂടെ, എന്നിട്ട് നമ്മൾ കേൾക്കാതിരുന്നതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളിലൂടെ അല്ലേ. നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലങ്ങളിൽ നമുക്ക് തിരുത്താനോ റീറൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, പക്ഷേ നല്ല ഓർമ്മകളിലൂടെ നമുക്ക് അങ്ങനെ സഞ്ചരിക്കാം. ചെറിയൊരു പാട്ട് ഇതാ വരുന്നു, കേൾക്കാം. കേട്ടോടെ ഇരിക്കുന്നത് 91.2 എൻ്റെ റേഡിയോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
13: ഒരു സൊല്യൂഷൻ ഉണ്ട്.
12: എന്താ സൊല്യൂഷൻ?
13: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോഡാട്ടുകാരെ പാസഞ്ചർ ആണ്. നമുക്കിന്ന് ഒരുപാട് അച്ഛന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൂട്ടുകാര് നമ്മുടെ ഇൻസ്റ്റാ പേജിലും എഫ് പി പേജിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത് കേൾക്കുന്നു, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അച്ഛനോടുള്ള സ്നേഹം. നമ്മൾ ചില സ്നേഹങ്ങൾ എല്ലായിടവും പോയി പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഇത് കേട്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് റിപ്ലൈ ചെയ്ത എല്ലാവരോടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അച്ഛനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് അല്ലേ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെ ഭയങ്കര കൂളായിട്ട് നിന്നിട്ട് ഒരു സമയമാകുമ്പം ഭയങ്കരമായിട്ട് പരുക്കനായി പോയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഭയങ്കര പരുക്കനായിട്ട് നിന്നിട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് തീരെ ഇത് എന്തൊരു മാറ്റമാണ് എന്ന രീതിയിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനോർമ്മകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര വളരെ സുന്ദരമായിട്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: വണക്കം
0: അണ്ണ. വണക്കം. വണ്ടി അത്രയും പോകരുത് കേട്ടോ, എന്നെ കണ്ട്രോൾ. ഞാൻ എന്നോട് പറയാം, അടങ്ങ് സ്വാധീനം. അതെന്താ സംഭവം അറിയാമോ, എന്നെ പ്രചോദിപ്പിച്ച ഞാനും ചാടി അങ്ങ് വരും. അപ്പൊ ഈ പരിപാടിയുടെ സ്ട്രക്ചറിൽ നിന്ന് ഞാനങ്ങ് പോകും. അതുകൊണ്ടാ
1: പക്ഷേ
0: ശബ്ദം
1: കേട്ടോണ്ട് ഞാൻ
0: കടവളേ കപത്തുകോ. ഓക്കെ, പറഞ്ഞു പറഞ്ഞു. അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ പറയൂ, കേൾക്കട്ടെ.
1: അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ 6 സമയം മുതൽ എന്റെ അച്ഛന്റെ കൂടെ 10 വരെ കിടന്നു. എന്റെ അച്ഛനെങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ വാപ്പിച്ചാക്ക്. ഞങ്ങള് 4 4 മക്കളിൽ ഏറ്റവും കൂടുതൽ എന്നെയായിരുന്നു ഇഷ്ടം. എന്നെ വിളിക്കുന്ന കൊച്ചു വക്കീലേ, കൊച്ചു വക്കീലേ എന്ന. അപ്പൊ എന്റെ വാപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്നിട്ട് എന്റെ വാപ്പി രാവിലെ ഒപ്റ്റിക്കൽസ് ബിസിനസ് ആ കൊല്ലത്ത്. ബിസിനസിന് പോയിട്ട് രാത്രി 10 വരുമ്പോ എന്റെ വാപ്പി കഴിക്കുന്ന ഫുഡിന്റെ ബാക്കി കഴിക്കാൻ ഞാൻ കാത്തിരിക്കും. ബാക്കിയുള്ളവരെ നേരത്തെ അവിടെ നിറഞ്ഞു.
0: ഈ ഭയങ്കര
1: ടേസ്റ്റ് അല്ലേ എന്റെ വാപ്പി. എനിക്ക് ഏറ്റവും വലിയ സമ്പത്തായിരുന്നു എന്റെ വാപ്പി. ഉമ്മി അതേപോലെ തന്നെ. എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ വാപ്പിയായിരുന്നു. എന്നുവെച്ചാ എന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് സമാധാനപൂർണമായ വാക്കുകൾ പറഞ്ഞു തന്നതിന് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചത് എന്റെ വാപ്പി എന്റെ ഉമ്മിയെ കാട്ടി. ഉമ്മിക്ക് പൊതുവേ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ ദേഷ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്മയിലേക്ക് നയിക്കാൻ പറ്റി. പക്ഷെ വാപ്പി അങ്ങനല്ല. വാപ്പി ഒരു ഒന്നും അടിക്കുക ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ ഉമ്മി അടിച്ചാലും ഞങ്ങളുടെ വാപ്പി വഴക്കു പറയും, എന്റെ മക്കൾ എന്തിനാ അടിക്കുന്നത്. സ്നേഹമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോടെ നിനക്കൊന്നും എന്റെ വാപ്പി ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വാപ്പി എന്നും ഉമ്മിയുടെ വഴക്കിടാറുമുണ്ട്. മക്കളെ അടിക്കുന്നതോ വഴക്ക് പറയുന്നതോ വാപ്പിക്ക് ഇഷ്ടമല്ലായിരുന്നു. വാപ്പി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ ആയാലും നല്ല സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി. കക്ഷിയുടെ ഒരു പോളിസി അങ്ങനെയാണ്, കക്ഷിക്ക് അടിക്കുന്നതോ വഴക്ക് പറയുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. വളരെ സ്നേഹമായിട്ടുള്ള ആളിനെ. അപ്പൊ പറയും നമുക്ക് ഇപ്പൊ കൊടുക്കാനല്ലേ പറ്റൂ, കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ അകന്നു പോകും. കൊടുക്കേണ്ട സമയത്ത് നമ്മൾ എന്തും കൊടുക്കുക,
0: അതിനെ
1: വെക്കരുത് എന്ന് വാപ്പി എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ ഒരു വാക്കുകളൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ നൽകി. ഞാനതെന്റെ സന്താനങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങനെ അവർ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. എങ്കിലും ഞാൻ അവരെ സ്നേഹം കൊണ്ട് സംബോധന ചെയ്യാറുണ്ട്. അവരും അതേപോലെ തന്നെ കഴിയുന്ന നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരോട് ലാൽമയുള്ള വാക്കുകളും നല്ല വാക്കുകളും പറയുക. ദേഷിക്കേണ്ട സമയത്ത് ദേഷിക്കാം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കാം. എങ്കിലും സ്നേഹം ഒരു അമൃതാണ്, അത് നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റൂ.
0: അതെ, തീർച്ചയായിട്ടും സ്നേഹം തീർച്ചയായിട്ടും ഒരു അമൃത് തന്നെയാണ്. മക്കൾക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കലശക്കാരായിട്ട് എപ്പോഴും പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന കുറേ ആവുമ്പോണ്ട് കുട്ടികൾ നമുക്ക് പ്രശ്നമായിട്ട് വരും. അവർ തിരിഞ്ഞു പോലും പിന്നെ നോക്കത്തില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ സ്നേഹമൊക്കെ കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ പ്രായം നിന്നിരിക്കുന്ന സമയത്ത് നമ്മളെപ്പറ്റി ഒന്നോ രണ്ടോ നല്ല വാക്കുകൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരോട് പെരുമാറുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്നേഹം കിട്ടണമെങ്കിൽ, സ്നേഹത്തെപ്പറ്റി പറയണമെങ്കിൽ അത് കിട്ടിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്ത എല്ലാം കപടമായിട്ടുള്ള വാക്കുകളായി മാറേണ്ടി വരും. അതുകൊണ്ട് നല്ല രക്ഷകർത്താക്കളായിട്ടിരിക്കാൻ എപ്പോഴെങ്കിലും മക്കളെ കേൾക്കാനും ഒക്കെ നമ്മളോട് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരാള് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടു, സ്വാതിക്ക് പറയാമോ സ്വാതിയുടെ അച്ഛനെ പറ്റിയിട്ട്. യെസ് പറയാമല്ലോ, പറയാമല്ലോ. ഓക്കെ, അതായത് ഏറ്റവും എൻ്റെ ഒരു നല്ല ഒരു വളരെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടി വളർന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിക്കുഴഞ്ഞ് ചിരിച്ച് കളിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വണ്ടിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു ഒരു കാലഘട്ടം, എന്താ പറയുക, ഒരു നാണയത്തിന് രണ്ട് വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞ ഒരു സമയം പോലെ അച്ഛൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ വന്നിട്ടുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളും ബിസിനസ്സിലൊക്കെ തകർന്ന കാരണം നേരെ ഓപ്പോസിറ്റ് സ്വഭാവവും കണ്ടിട്ട് ഞാൻ അതിൻ്റെ പിറകെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടന്ന കുറേ കാലങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ പീക്ക് ലെവലും അല്ലാത്തതിൻ്റെ പീക്ക് ലെവലിലും ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നീട് ഈ സൗണ്ടും റെക്കോർഡിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അമ്പലങ്ങളിലും പരിപാടിയും പാട്ടും വീട്ടിൽ സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ മൈക്കൊക്കെ തന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാ മക്കളും എല്ലാ അച്ഛന്മാർ നല്ല അഭിപ്രായം പറയുമെന്നൊന്നും വിചാരിക്കണ്ട. എന്നെ സംബന്ധിച്ച് അങ്ങനെ നല്ല അഭിപ്രായം പഞ്ചാര വാക്കുകൾ കൊണ്ടൊന്നും അല്ലായിരുന്നു, പരിക്കനായ വാക്കുകൾ. പഞ്ചാര വാക്കിലൂടെ വളർന്നിട്ട് പരിക്കനായ വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പരുക്കനായ വാക്കുകളൊക്കെ ആയിരിക്കാം നമുക്ക്. ഞാൻ ആദ്യമൊക്കെ റേഡിയോ വരുന്ന സമയത്ത് ചില നമ്മളെ കൂടുതൽ എനിക്കെന്താ പറയേണ്ടത് അറിയത്തില്ല, മികച്ചതാക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷയോടുകൂടി, എനിക്കറിയാം ഇതിന് തെറ്റും ശരിയും ഒക്കെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാം എടുക്കുന്നത് പോലും അങ്ങനെയെങ്കിൽ എനിക്ക് ആ സ്നേഹം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ കൂടുതൽ നന്നായി എന്ന് പറയും. പക്ഷെ നന്നായി എന്നൊരു വാക്ക് പറയില്ല, കാരണം വേറെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവിടെ നിന്നൊരു പോസിറ്റീവ് വേർഡ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇൻ കേസ് റേഡിയോയിൽ വരാതിരിക്കുന്ന സമയത്ത് ഓഫുള്ള സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി അടുത്ത ആളുടെ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അടുത്ത് പോയിട്ട് പറയാനായിട്ട് ശ്രമിക്കും ഞാനും അവിടെയുണ്ട്. പക്ഷേ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ ഇല്ലാത്ത സമയത്തെല്ലാം കേൾക്കാറുണ്ട്. പക്ഷേ നല്ല വാക്കുകൾ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത്. ചിലപ്പോഴൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരല്ല, മണ്ടന്മാരല്ല, പൊട്ടന്മാരല്ല, നല്ലതായിട്ട് പരിപാടി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കളി കളിക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ തന്നെ എന്നോട് തോന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു ചായക്കടയിൽ ഇങ്ങനെ പ്രോഗ്രാം കേൾക്കുമ്പോൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഇതെൻ്റെ മോളാട്ടോ, എൻ്റെ മൂത്ത മോളാണെന്ന് പറഞ്ഞത്. കാര്യം അതേ സംഭവം കേൾക്കുകയുണ്ടായി. അപ്പോൾ പലപ്പോഴും തിരുത്തുകളായിട്ട് പരുക്കനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഒരു പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് 2 മണിക്കൂർ വീട്ടിൽ റേഡിയോ ഓണായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കരമായ ടെൻഷനിലൂടെ കടന്നു വന്നിട്ടുണ്ട്. മുഖത്ത് നോക്കി കുറ്റം പറയുമായിരുന്നു. എന്നാൽ ആ കുറ്റങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ, അതായത് ഞാൻ പറഞ്ഞ 2 ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്നേഹത്തിൻ്റെ കൊടുമുടിയിലും കുറ്റപ്പെടുത്തലിൻ്റെ താഴ്വാരങ്ങളിലും ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിച്ചു അത് എന്താ പറയാത്തേന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഒരു വെട്ടം പോലും എനിക്ക് തല്ലു കിട്ടിയിട്ടില്ല, ഒരു വെട്ടം, ഒരു ചെറിയ ഇതുകൊണ്ട് പോലും. അതുകൊണ്ട് ഒരു ചെറിയ വാക്ക് പോലും എനിക്ക് ഭയങ്കര വേദന തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാണ് ഒരാളുടെ സ്വഭാവത്തെ ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ടറിയാവുന്ന സാമ്പത്തികം, മാനസികം ഇതൊക്കെ ഒരാളുടെ പെരുമാറ്റത്തെ ബാധിക്കും. അതെല്ലാം കണ്ട ഒരാൾ തന്നെയാണ് കേട്ടോ. എന്താ പറയാത്തേന്ന് ചോദിച്ച ആളോട് ചോദിക്കുകയാണ്, പറയുകയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരാണെന്ന് നോക്കാം. ദേ വന്നു ദാ പോയി, പലർക്കും പലതാണ്, പരുക്കനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പരുക്കനായിട്ടുള്ള വഴികളിലൂടെ പോകുമ്പോൾ മാത്രം നമ്മുടെ ഉള്ളിലെ നമ്മളെ കണ്ടെത്താൻ, നമ്മുടെ സ്റ്റോപ്പായി പോകരുത്. നമ്മളെ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ, തോറ്റുപോകരുത് കേട്ടോ. എപ്പോഴാണെങ്കിലും നമ്മുടെ ഏറ്റവും നല്ല വെർഷൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. അതിൽ ഏറ്റവും വലുത്, ലോകത്ത് നിങ്ങളുടെ നന്മ കണ്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ അച്ഛനും അമ്മയോളം വരില്ലാരും അവരായിരിക്കും നമ്മളെ ഏറ്റവും നന്നായിട്ട് എങ്ങും താഴാതിരിക്കാൻ, എവിടെയും മുൻപന്തിയിൽ ചെല്ലാനായിട്ട് അവരുപയോഗിക്കുന്നത്. പലപ്പോഴും ആളുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ പറഞ്ഞു അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു കെട്ടിത്തൂങ്ങിച്ചാവാൻ പോകുന്നു, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കെട്ടിത്തൂങ്ങിച്ചാവാൻ പോകുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ എന്തെങ്കിലും നന്മ ആഗ്രഹിക്കാതെ അവരൊരിക്കലും, അവർ കർക്കശമായിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടത്തെ, നിങ്ങളുടെ ഒരു പ്രണയത്തെ പോലും അവർ അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് റൈറ്റ് റോങ് ആയിരുന്നു, അദ്ദേഹം പറഞ്ഞതായിരുന്നു റൈറ്റ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോട് കടന്നു പോയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ ഈ ബ്രേക്ക് ടൈമിലിരുന്ന് വായിക്കുമായിരുന്നു. ചില ആളുകൾ വോയിസൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ അയച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് വല്ലാതെ അച്ഛനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹം പ്രകടമായി തന്നെ വേണം കൊടുക്കണം. പിന്നീട് പ്രകടമായ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയും കൂടെ വേണം കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളായിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ താമസിച്ചിട്ടു 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോ ഞാൻ നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മെസ്സേജുകളിൽ എനിക്ക് പറ്റുന്ന പരമാവധി ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അച്ഛനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും പറയാൻ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും, ഓർമ്മകളുണ്ടാവും, അല്ലേ? നമ്മൾ അങ്ങനെ കുറേ കാര്യം, കുറേ നല്ല പാട്ടുകൾ ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും നല്ല പാട്ടുകളാണ് നമ്മുടെ ശരത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചു. ഓക്കെ, എത്രയോ ഞാൻ പേഴ്സണലി നമുക്ക് കോൾ വന്നു, യാത്രയിൽ യാത്രക്കാർ സംസാരിച്ചു, പക്ഷെ മെസ്സേജുകളിൽ വന്നിട്ടുള്ളതൊക്കെ വോയിസ് ആയിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരുക്കനായി ആണെങ്കിലും ആ ഉള്ളിലെ സ്നേഹം തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്, അപ്പോഴേക്കും അവർ നമുക്ക് നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നെ ഇമോഷണലി വല്ലാതെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴും ഞാനൊരു യോയോ ഡാഡിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ ഒത്തിരി ഭയന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മക്കൾ എന്നോട് എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ്, ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്കൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നതാരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. നമസ്കാരം മിക്കോ.
1: ഞാൻ കുറച്ചു നേരം കൊണ്ട് വിളിക്കുന്നത് കിട്ടിയില്ല. അപ്പോഴേ നിങ്ങൾ ഇന്ന് നല്ലൊരു വിഷയം തെരഞ്ഞെടുത്തതിൽ വലിയൊരു താങ്ക്സ് പറയാണ് എൻ്റെ റേഡിയോ 91.2. കാരണം സാധാരണ മുമ്പൊക്കെ, ഇന്നിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഇതായതിനു ശേഷമാണ് ഈ അച്ഛന്മാരെ പുഷ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയത്. നേരത്തെ കൊണ്ട കലാകാരന്മാരും കവികളും ഒക്കെ അമ്മയെ ആകർഷ എഴുതാറുള്ളത്. കാരണം എഴുതണം, എഴുതണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം 9 മാസവും 9 വിനാഴികയും 9 ദിവസവും ഗർഭസ്ഥാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു അമ്മയുടെ യാഗം ചെറുതൊന്നുമല്ല. പക്ഷേ ആ അവിടം വെച്ച് ആ അമ്മയുടെ ആ വേദനയും വിഷമവും മാറും. പക്ഷെ ഒരു പിതാവിന്റെ വേദനയും വിഷമവും മാറാൻ എത്ര ആ കുഞ്ഞ് വളർന്ന് പക്വതയാകുന്നതിനുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് അവരെ ഈ പിതാവ് അത് സഹിക്കുകയാണ്. പിന്നെ പലപ്പോഴും സ്വാതിപ പറഞ്ഞതുപോലെ പിതാക്കന്മാരെല്ലാ മക്കളുടെ മുന്നിൽ പരുക്കനാണ്. കാരണം പരുക്കനായി പോകുന്ന അവര് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം അടക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും അമ്മമാരാണ് ചേർത്ത് പിടിക്കുന്ന മക്കളെ. കാരണം അച്ഛന്മാർ കാണില്ല, അവര് ഓരോ തരത്തിൽ തൊഴിലും കാര്യങ്ങളും ഒക്കെ നേടി അങ്ങനെ അങ്ങ് പോവാണ്. പക്ഷെ അവ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു തരത്തിൽ പല പിതാക്കന്മാരെയും മക്കളുടെ ലാസ്റ്റ് കാലങ്ങൾ നോക്കാത്തൊരു അവസ്ഥയിലേക്ക് വരും. അമ്മയെ സംരക്ഷിക്കാറുണ്ട്, പക്ഷെ അത് കൂടുതലും അനുഭവിക്കുന്ന പ്രവാസികളാണ്. അവിടെ ഒരു ഇതെല്ലാം ഇപ്പൊ നമ്മൾ അടുത്തിടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് കണ്ട സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൂടെ ഒക്കെ കണ്ടതാ. അപ്പൊ എന്തു തന്നെ ആയാലും അച്ഛനെയും അമ്മയും സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, അങ്ങനെ ഒരു വലിയൊരു മനസ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. നമ്മുടെ അച്ഛനെ അമ്മയും നമ്മളെങ്ങനെ നോക്കുന്നു അതാണ് നമ്മുടെ മക്കളും കണ്ടു വളർന്നത്. അവരങ്ങനെ കളന്ന് അത് നമ്മൾ പകർത്തി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും നമ്മളെ നോക്കൂ എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം.
0: അങ്ങനെ
1: എല്ലാ മനുഷ്യരും അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന നന്മയുള്ളവരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ യാത്രയിൽ പങ്കുചേർന്നതിന്. തജുദ്ദീനിക്ക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളാണ് പലപ്പോഴും ഓണാട്ടുകാരെ പാസഞ്ചറിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെയും നമ്മുടെ അനുഭവങ്ങളാണ്, അല്ലാതെ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എന്നാൽ നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഇനി ഇത് കേൾക്കുന്ന കൊച്ചു കൂട്ടുകാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അടിപൊളി ഒരു ജനറേഷനാണ് നിങ്ങൾ കേട്ടോ. ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് എത്ര ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇടപെടാം, ചിരിക്കാം, സംസാരിക്കാം, എത്ര ഫ്രീഡം ഉണ്ട്, എത്ര ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇത്രയും സ്വാതന്ത്ര്യത്തെ ഏറ്റവും മനോഹരമായിട്ട് കറക്റ്റ് വേയിലൂടെ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അച്ഛനോട് തുറന്നു പറയുക. അല്പമൊക്കെ ചില എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പേരൊക്കെ ഇച്ചിരി ദേഷ്യക്കാരാണ്, എന്നിരുന്നാലും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എന്തും പറയാനുള്ള ഒരു എന്തും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വായി തോന്നി എല്ലാം പറയുന്നല്ല, നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ സങ്കടങ്ങളും എനിക്കൊന്ന് സംസാരിക്കണം. അത്രയും സ്വാതന്ത്ര്യമൊക്കെ തരുന്നവരാണെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളുടെ രക്ഷകർത്താക്കൾ തന്നെ ആയിരിക്കുമെന്ന് കൂടി സ്വാധിച്ചേച്ചി ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരിപ്പം സ്കൂളിലോട്ട് പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം രക്ഷകർത്താക്കളും അങ്ങനെ ആയിരിക്കുക. കൊടുക്കുന്ന സ്നേഹത്തിന് എന്നും ഒരു ആഴമുണ്ടായിരിക്കും കേട്ടോ. കൊടുക്കുന്നതേ കിട്ടൂ, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നൊക്കെ പറയാറല്ലേ. അപ്പോൾ എന്താണോ ഇപ്പോൾ എത്ര പരുക്കനാണെങ്കിലും അവർക്ക് ഫീൽ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയും ഒക്കെ ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു എന്നത് അവർക്കൂടി ബോധ്യപ്പെടുത്തും.

ഇവരോട് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് പേർക്ക് ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കുറേ റിപ്ലൈ ഒക്കെ ഒന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശക്തരായി മുന്നോട്ട് പോവുക. നിങ്ങളെ തളർത്തുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുക, പരിശ്രമിക്കുക. ശരത് രാവിലെ എന്നോട് പറഞ്ഞതുപോലെ, ഒരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയല്ല എൻ്റെ സന്തോഷം എന്നും പറഞ്ഞ് നിങ്ങൾ വേറൊരാളുടെ മുഖത്ത് അല്ലെങ്കിൽ അവരെ ചിരി കെടുത്താനോ അല്ലെങ്കിൽ ഞാനിങ്ങനെ അങ്ങനെയൊന്നുമല്ല, അവർ ചിരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂ. അവർ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഹാപ്പി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ മൂഡ് ചേഞ്ചസോ മൂഡ് സ്വിങ്സോ ഒക്കെ വന്നിട്ട് നമ്മളോട് കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് പരാജയപ്പെട്ടു പോകുന്നത്. നമുക്കായിട്ട് നമ്മൾ സ്നേഹിക്കുക, നമുക്കായിട്ട് നമ്മൾ ജീവിക്കുക, നമ്മളെ സ്നേഹിക്കുക, പിന്നെ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് ചുറ്റും നമ്മളിലേക്ക് തന്നെ വരും. അതിൽ യാതൊരു വിധ സംശയമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു ടൈറ്റ് ഹാൾ സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം, ഡാലി അമ്മൂമ്മയുടെ പുഴ.

0: ഡി സി ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലിയമ്മും ഇടപ്പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് ഡി സി ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലിയമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലിയമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മുമ്മ സംസാരിക്കും, അമ്മുമ്മ ദേഷ്യപ്പെടും, വഴക്ക് പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മുമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ടു കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഉയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു. ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മുമ്മ കുടിലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിനിടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മുമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മുമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേനുള്ള കേട്ടടാ മോനെ, അമ്മുമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂറ്റുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിന്തിച്ചു. ഡാലിയമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകൾ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മുമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിൽ ഇട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മുമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വീഴുതുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മുമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മുമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബും ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായതിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുറ്റിട്ട് നീയാണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലക്കം നോക്കി അമ്മുമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലീ, ഡാലീ. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസകേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചൂടായിരുന്നു, എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം. നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാരണക്കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളൊന്നായിരുന്നു അത്. ഒരു ചാരസുന്ദരി, പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും. ഉമ്മ കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചിലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതിയെ അറിയില്ല, മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസെ ദുനിയാ പോതുമി ഉലോന ഫുലീസെ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസെ കൂലിയെ കൂ കൂ കോയ്. ഒന്നിച്ചും പാടിയ പാട്ടാണ് ഇതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമപരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
2: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ ഇന്ന് റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് ബി എസ് സി അഗ്രികൾച്ചറിനെ കുറിച്ചും ബി ടെക് അഗ്രികൾച്ചറിനെ കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാം. നമുക്കറിയാം മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ ഇന്ത്യയിൽ കാർഷിക മേഖലയും അതിവേഗം സാങ്കേതിക വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ബി എസ് സി അഗ്രികൾച്ചർ വേണോ ബി ടെക് അഗ്രികൾച്ചർ വേണോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ മിക്ക വിദ്യാർത്ഥികൾക്കുമുണ്ട്. നമുക്കറിയാം ബി എസ് സി അഗ്രികൾച്ചർ എന്നത് വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ എൻട്രൻസിന്റെ റാങ്ക് നീറ്റിന്റെ സ്കോറിനനുസരിച്ച് മാത്രം അഡ്മിഷൻ കിട്ടുന്ന മേഖലയാണ്. എന്നാൽ കേരളത്തിന് പുറത്താണ് മിക്ക ക്യാമ്പസുകളും ഉള്ളത്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐക്കാർ അപ്രൂവ്ഡ് ആണോ എന്നുള്ളതാണ്. ഐക്കാർ അപ്രൂവ്ഡ് ഉള്ള കോളേജുകളിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ ബി എസ് സി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. പൊതുവെ ബി എസ് സി അഗ്രികൾച്ചർ എന്നത് 4 വർഷ ദൈർഘ്യമുള്ള ഒരു ബിരുദ കോഴ്സാണ്. കൃഷിയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഈ കോഴ്സിൽ വിളകളെ കുറിച്ച്, മണ്ണിന്റെ ശാസ്ത്രം, അതേപോലെ സസ്യ സംരക്ഷണം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ഹോർട്ടിക്കൾച്ചർ, ജനിതകശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ മികച്ച കർഷകരായും കാർഷിക ശാസ്ത്രജ്ഞരായും കാർഷിക ഉദ്യോഗസ്ഥരായും വളർത്തുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ, നമുക്ക് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ജോലി ലഭിക്കുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, അഗ്രികൾച്ചറൽ ഓഫീസർ തുടങ്ങിയ സർക്കാർ ജോലികൾക്ക് വളരെ, അതായത് ഗസറ്റഡ് റാങ്കിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതേപോലെ ബാങ്കുകളിലെ കാർഷിക ഓഫീസർ തസ്തികകൾക്കുമൊക്കെ അർഹതയുണ്ട്. ഇത് കൂടാതെ തുടർന്നുള്ള പഠനത്തിന് ഐക്കാർ, കാർഷിക സർവകലാശാലകൾ എന്നിവയിൽ ഉന്നത പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെ കൂടുതൽ സാധ്യതയുമുണ്ട്. എന്നാൽ ബി ടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന്റെ പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ കാർഷിക യന്ത്രങ്ങൾ, ജലസേചനം, ഫുഡ് പ്രോസസിംഗ്, അഗ്രിടെക് മേഖലകൾ എന്നിങ്ങനെയുള്ള സാങ്കേതിക ജോലികളാണ്. ജോലികളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബി ടെക് അഗ്രികൾച്ചർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് കൂടുതലും ഇതിൽ തൊഴിൽ നേടാൻ കഴിയുന്നത് എഞ്ചിനീയറിംഗ് അധിഷ്ഠിതമായ തൊഴിലവസരങ്ങളാണ് അവർക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി, കാർഷിക വകുപ്പ് ജോലികൾ, ബാങ്കിംഗ്, ഗവേഷണം എന്നിവ ലക്ഷ്യമിടുന്നവർക്കാണെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ ആണ് കൂടുതലായിട്ട് നല്ലത്. എന്നാൽ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യ, അതേപോലെ ഡിസൈൻ തുടങ്ങിയവ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബി ടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിനും മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന്റെ ധാരാളം അവസരങ്ങളും ഉണ്ട്. കൃഷിയോടധികം താല്പര്യമുള്ളവരും മണ്ണിനോടുമൊക്കെ അഗാധമായ ഒരു ബന്ധം പുലർത്തുന്നവർക്കുമൊക്കെ വേണമെങ്കിൽ ഈ മേഖലകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3ാമത്തേതും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകൾ, ബാംബു മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൌശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൌശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലിത്തയും ബഥനി സ്ഥാപകനുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇബാനിയോസ് മെത്രാപ്പൊലിത്തയുടെ 73-ാമത് ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെയെത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാമ്പിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ലഭ്യമാക്കിയിട്ടില്ല.
0: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16-ലേക്ക് മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 പേരുമായാണ് കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
0: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്ന സ്വർണവില 10 പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും 2 കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് 1 മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം മൂന്ന് ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും സിഎൻജി എൽപിജി ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ സിഎൻജി വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി.

0: ദൈവമേ, തങ്കപ്പച്ചേട്ടൻ തോർത്തും തോളയിലിട്ടുകൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ?
1: എവിടെ പോവാന്ന് മനസ്സിലായോ?
0: അത് പിന്നെ എനിക്കറിഞ്ഞുകൂടായോ? ഇന്ന് കാളച്ചുണ്ടോ ദിവസം ഇല്ലയോ?
1: അതെ, ചന്തയുള്ള ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് തോർത്തെടുത്ത് തോളയിലിട്ടുകൊണ്ട് അങ്ങ് ഇറങ്ങും.
0: എന്റെ സംശയം അതല്ല. അവിടെ ചെന്ന് നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുവോ?
1: തനിക്കെന്താ, ആരെന്തോ കൊടുത്താലും പുള്ളിക്കാരൻ വാങ്ങത്തില്ല. ചന്തയിൽ കൊണ്ടുവരുന്ന പശുക്കളെയും ആടുകളെയും ഒക്കെ നോക്കി നിന്നിട്ട് ഒരു 12 ആകുമ്പോ പുള്ളിക്കാരൻ തിരിച്ചുപോരും.
0: മനസ്സിനൊരു സന്തോഷം.
1: അതെ, ഒരു കാലത്ത് ഈ നാട്ടിൽ ആർക്കേലും പശുവിനെയോ ആടിനെയോ എല്ലാം വേണമെങ്കിൽ തങ്കപ്പൻ ചേട്ടനെ പോയി കണ്ടാ മതി എന്ന് വിചാരിച്ച് അമിതമായി കമ്മീഷൻ കാശൊന്നും പുള്ളിക്കാരും മേടിക്കത്തില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവരും എന്തു കൊടുത്താലും അത് സന്തോഷത്തോടങ്ങ് വാങ്ങും.
0: അതുകൊണ്ടെന്താ, മക്കളെല്ലാം പഠിച്ച ഉദ്യോഗസ്ഥന്മാരായില്ലയോ?
1: അതെ, പുള്ളിക്കാരൻ ഇങ്ങനെ മാസാമാസം ചന്തയിൽ പോകരുന്ന് പിള്ളേരൊക്കെ വിലക്കിയതാ, നടന്നില്ല.
0: അവരാ ഉത്തമരായ മക്കള്. വേറെ ചില മക്കളായിരുന്നെങ്കിൽ അച്ഛൻ കന്നുകാലി കച്ചവടക്കാരനാണെന്ന് പറയത്തേ ഇല്ല.
1: വെറും പശുവിനെ കച്ചവടക്കാരൻ മാത്രമല്ല, അത്യാവശ്യം പശു ചികിത്സ ഉണ്ടായിരുന്നു, അതിനൊന്നും കാശും മേടിക്കത്തില്ല.
0: പശുക്കളെയൊക്കെ ലക്ഷണം നോക്കി കാര്യം പറയുന്ന ആളാണെന്ന് ചിലരൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: 28 ദിവസമേ പുല്ല് പറിച്ച് അയലത്തെ പശുക്കൾക്കും കൊണ്ടിട്ട് കൊടുക്കും. ഇത്തരത്തിലുള്ള മനുഷ്യരെ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുവോ?
0: സാധാരണക്കാരനായിട്ടും തനി നാട്ടിൻപുറത്തുകാരനായിട്ടും ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം.
1: എടാ, നിനക്കിപ്പോ ലോഡടിയാണോ പണി?
2: ലോഡടിയോ? എനിക്കോ? അമ്മാവിന് കാഴ്ചക്കറം ഉണ്ട് കേട്ടോ, ഞാൻ അരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ലോഡടിക്ക് പോകുന്നത്.
0: ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല. നിന്നെ കണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായോ?
2: അമ്മാവി, ഞാൻ എന്തോ ലോഡടിച്ചു പോകാനാ നിങ്ങൾ ഈ പറയുന്നേ? വീട്ടിലേക്ക് അരി കൊണ്ടുവന്നത് പോലും കടയിൽ നിൽക്കുന്ന ഷൺമുഖനാ.
1: അരിയും പിണ്ണാക്കിയും ലോഡടിച്ച കാര്യമല്ല പറഞ്ഞത്. കാഞ്ചനമൂട്ടിലെ സുകുമാരനെ ബൈക്കിന്റെ പുറകെ ഇരുത്തി പല പ്രാവശ്യം നീ ട്രിപ്പ് അടിച്ചത് ഞങ്ങള് കണ്ടല്ലോ.
2: അക്കാര്യോ നിങ്ങൾ ഈ പറയുന്നേ?
0: അയ്യോ, എന്താ അത് ലോഡല്ലയോ?
2: അമ്മാവി, അക്കാര്യം വെളിയിൽ പറയാനൊക്കത്തില്ല, നാണക്കേടാ.
1: എന്താടാ?
2: സുകുമാരൻ ചേട്ടന്റെ അണപ്പല്ലിന് രണ്ടും വേദനയാ.
0: അതിന് നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന പല്ലുവേദന മാറുവോ?
2: അമ്മാവി, അങ്ങേര് മൂലം വേദന അനുഭവിച്ചത് ഞാനാ. ആദ്യം ടൗണിലുള്ള ഒരു ദന്താശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ റൂട്ട് കനാൽ നടത്തണം, 8,000 ആകുമെന്ന് പറഞ്ഞു.
1: അത് കേട്ടപ്പോ തന്നെ സുകുമാരൻ ഞെട്ടിക്കാണും.
2: ആലോചിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വേറൊരു ദന്തിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി. അവിടെ 8,500 ചോദിച്ചത്.
0: പിന്നെ തിരിച്ച് ആദ്യം കാണിച്ച സ്ഥലത്ത് തന്നെ വന്നോ?
2: ഇല്ല, പിറ്റേ ദിവസം കിഴക്കേക്കരയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവര് 7,000 പറഞ്ഞു.
0: അവിടെ ചെയ്യിച്ചോ?
2: അവിടെ ചെയ്യിക്കാൻ പോകാൻ എന്നെ വിളിച്ചത്. എന്റെ ബൈക്ക് വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഞാൻ പോയില്ല.
0: ഓട്ടോ വിളിച്ചങ്ങ് പോട്ടെ.
2: അമ്മാവിക്ക് എന്താ, ഓട്ടോ ഒന്നും വിളിച്ചില്ല. ആരാണ്ട് പിള്ളേരുടെ ബൈക്ക് വന്നപ്പോ അവിടെ കൈ അണിച്ച് കീർത്തി അവർ അവിടെ കയറി അങ്ങ് പോയി.
0: അണപ്പല്ല് വേദനിച്ചാലും വേണ്ടല്ലേ, ഓട്ടോ കൂലി കൊടുക്കണ്ടല്ലോ.
2: അമ്മാവി, ആ ബൈക്ക് ഒരു കട്ടറിൽ വീണ്. സുകുമാരൻ ചേട്ടന്റെ മുൻപല്ല് പകുതി അങ്ങ് ഒടിഞ്ഞു പോയി. ഓടിച്ച തിറക്കന്റെ മുട്ടും പൊട്ടി. അവനാണേ ലൈസൻസും ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല.
0: മുട്ട അവിടെ നിക്കട്ടെ, പല്ലിന്റെ കാര്യം പറ.
2: ഇന്നലെ ഭാര്യയായിട്ട് ആശുപത്രി പോരാട്ട് അറിഞ്ഞ്. ഞാൻ വിളിച്ചൊന്നുമില്ല, വിളിച്ചാ പിന്നെ എനിക്ക് ഗുരുവാകും.
1: അപ്പൊ എനിക്ക് കാശ് കൂടുവല്ലോ. മുറിഞ്ഞ പല്ല് മാറ്റി വേറെ വെക്കുകയും വേണം, അണപ്പല്ല് ശരിയാക്കുകയും വേണം.
0: മുറിഞ്ഞ പല്ലിന്റെ കഷണം സുകുമാരൻ നോക്കിയെടുത്ത് ഫെവിക്കോള് വെച്ച് ഒട്ടിച്ച് അവിടെ വെക്കും.
1: പലതരം കൊതി ആർട്ടിസ്റ്റുമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല.
0: ഈ സുകുമാരന്റെ മക്കളൊക്കെ വിദേശത്തല്ലയോ? അവര് കാശൊന്നും വായിക്കത്തില്ലയോ?
2: കാശിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മാവി, പക്ഷേ ചെലവാക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാ.
0: ചെലവാക്കണ്ട, കൂട്ടി വെക്കട്ടെ. ചാകുമ്പോ ഈ നോട്ടെല്ലാം കൂടെ കടിച്ചു പിടിപ്പിച്ചോണ്ട് വേണം ദഹിപ്പിക്കാന്.
1: ഈ സുകുമാരന്റെ അച്ഛനും ഇതേ സ്വഭാവക്കാരനായിരുന്നു. ഒരിക്കലും ബസ് കയറത്തില്ല, പരമാവധി നടന്നേ പോകത്തുള്ളായിരുന്നു. ആ പാരമ്പര്യ ഗുണമായത്.
0: കാശിനോട് ആർത്തിയുള്ളവൻ കാശിക്ക് പോയാൽ എങ്കിൽ ഈശ അഴിക്കില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.
4: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച യാത്രാ വിവരണം വിഖ്യാതമായ നോവലിലെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ്. അത് ഇങ്ങനെയാണ്: പണ്ട് ഓന്തുകൾക്കും മുമ്പ്, ദിനോസറുകൾ

അവരുടെ മുൻപിൽ കിടന്ന അനന്ത പദങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ചേട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും? ഏട്ടത്തി പറഞ്ഞു. ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. അനുജത്തി നടന്നകന്നു. അസ്തമയത്തിന്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു. പായൽക്കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്ന് അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പടയിലേക്കിറങ്ങി. മൃതിയുടെ മുലപ്പാൽ കുടിച്ച് ചില്ലകൾ തിടം വെച്ചു. കണ്ണിൽ സുറമയും കാലിൽ തണ്ടയുമിട്ട ഒരു പെൺകുട്ടി ചെതലിയുടെ താഴ്വരയിൽ പൂപറിക്കാനെത്തി. അവിടെ തനിച്ചു നിന്ന ചെമ്പകത്തിന്റെ ചില്ലയൊടിച്ച് പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു, അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ. ഒ വി വിജയന്റെ വിഖ്യാതമായ നോവൽ കസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു ഭാഗമാണിത്. ജീവിതയാത്രയുടെ ഏറ്റവും മികച്ച യാത്രാവിവരണം, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം. ഒ വി വിജയൻ ആരാണ് ഈ മനുഷ്യൻ? എപ്പോഴും ഏകാഗിയായി സഞ്ചരിച്ചവൻ. തനിക്കുള്ളിലേക്ക് ഒതുങ്ങുകയും ഉള്ളിലേക്ക് തന്നെ കരയുകയും ചെയ്ത ദാർശനികൻ. ഭാഷയുടെ മാന്ത്രികത അറിയുന്ന ഇന്ദ്രജാലക്കാരൻ. ശുദ്ധ കാൽപ്പനികൻ. പാലക്കാട് ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ മൺകരയിൽ ഊട്ടുവിലായ്ക്കൽ തറവാട്ടിൽ വേലിക്കുട്ടിയുടെയും കമലാക്ഷിയമ്മയുടെയും മകനായി 1930 ജൂലൈ 2 വിജയൻ ജനിച്ചു. പോലീസിൽ സുബൈദാർ മേജറായിരുന്ന പിതാവിനൊപ്പം ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാർച്ച് ചെയ്തു പോകുന്ന ബാല്യകാല ജീവിതമായിരുന്നു വിജയന്റേത്. MD വാസുദേവൻ നായരെ പോലെ തന്നെ ജനിച്ചപ്പോൾ തീർത്തും ആരോഗ്യമില്ലാത്ത കുട്ടിയായിരുന്നു OV വിജയനും. സുഖമില്ലാത്ത കുട്ടി എന്ന വിശേഷണം ശിരസിൽ പേറി നടന്ന ബാല്യകാലം. തന്റെ ഉള്ളിലേക്ക് ഒതുങ്ങുവാനും ഉള്ളിൽ നിന്നുകൊണ്ട് വിശാലമായ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് കയ്യെത്തിപ്പിടിക്കുവാനും വിജയന് സാധിച്ചത് ഒരുപക്ഷെ തന്റെ രോഗാവസ്ഥയും അതിലൂടെ ഉണ്ടായ ഒറ്റപ്പെടലുമാകാം. കോട്ടക്കൽ രാജാ സ്കൂളിലും കൊടുവയൽ സ്കൂളിലുമാണ് വിജയൻ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത്. പാലക്കാട് വിക്ടോറിയ കോളേജിലും പ്രസിഡൻസി കോളേജിലുമായിരുന്നു വിജയന്റെ കോളേജ് വിദ്യാഭ്യാസം. വിക്ടോറിയ കോളേജിൽ നിന്നും 1952 പുറത്തിറങ്ങിയ കോളേജ് മാഗസിനിൽ വിജയൻ ഒരു കഥ എഴുതുകയുണ്ടായി. കഥയുടെ പേര് പ്ലം കേക്ക്. ഒരുപക്ഷെ അതായിരിക്കും ആദ്യമായി അച്ചടിച്ചു വന്ന വിജയന്റെ കഥ. ഇതേ വിക്ടോറിയ കോളേജിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലും ഒരു ഹ്രസ്വകാലം വിജയൻ അധ്യാപകനായി ജോലി നോക്കി. വിക്ടോറിയ കോളേജ് കാലഘട്ടത്തിൽ ഡോക്ടർ എം ലീലാവതി വിജയന്റെ സഹ അധ്യാപികയായി ഒപ്പമുണ്ടായിരുന്നു. മറ്റൊരു കൗതുകം എന്തെന്നാൽ MD വാസുദേവൻ നായർ അതേ കാലയളവിൽ തന്നെ രസതന്ത്ര വിദ്യാർത്ഥിയായി ആ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ തന്റെ ജീവിതം കേവലമായ അധ്യാപന വൃത്തിയിൽ ചുരുങ്ങാനുള്ളതല്ല എന്ന് തിരിച്ചറിയുന്ന വിജയൻ അതിന്റെ സാഹചര്യം ഒത്തുവന്ന ഒരു സമയത്ത് തന്റേതായ തുറന്ന ലോകത്തേക്ക് ഇറങ്ങി പ്രയാണം തുടങ്ങി. പത്രപ്രവർത്തകനായി, കാർട്ടൂണിസ്റ്റായി, പിന്നീട് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രീലാൻസറായി അതേ മേഖലയിൽ കുറെ അധിക നാൾ തുടർന്നു. സാമൂഹ്യ വിചാരകനായി, രാഷ്ട്രീയ വിമർശകനായി, വലിയ കഥാകാരനായി മാറി. മലയാളത്തിന്റെ നോവൽ ശാഖയുടെ വികാസ പരിണാമങ്ങൾക്ക്, അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് തന്നെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയ കഥാകാരൻ. വിജയന്റെ ഏറ്റവും ഉജ്ജ്വലം എന്ന നിലയിൽ വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് കസാക്കിന്റെ ഇതിഹാസം. മലയാളത്തിന്റെ നോവൽ ചരിത്രത്തിൽ കഴിഞ്ഞ ദശകങ്ങളെ പരിശോധിച്ചാൽ മറ്റൊരു സമാനത കണ്ടെത്താനാവില്ല. കാൽപ്പനികതയുടെ അനിഷേധ്യ സൃഷ്ടിയായി ഇന്നും ഈ നോവൽ തലമുറകൾ കൈമാറി വായിക്കപ്പെടുന്നു. ഡൽഹിയിൽ നടന്ന ഒരു പുസ്തകോത്സവത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ വന്ന് വിജയന്റെ കൈ പിടിക്കുന്നുണ്ട്. കൈ പിടിക്കുന്ന സമയത്ത് വിജയൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അയ്യോ, എന്റെ കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മനോഹരമായ ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, ഇനി നിങ്ങളുടെ കൈ വെട്ടിക്കളഞ്ഞോളൂ, കാരണം ഈ കൈകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും വലിയ കൃതി നിങ്ങൾ ഇതിനകം എഴുതി കഴിഞ്ഞു. കസാക്കിന്റെ ഇതിഹാസത്തിന് പുറമെ ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ തുടങ്ങിയ നോവലുകളും വിജയന്റേതായിട്ടുണ്ട്. കടൽത്തീരത്തും കാറ്റുപറഞ്ഞ കഥയും ഉൾപ്പെടെ നിരവധിയായ കഥകളും OV വിജയന്റേതായിട്ടുണ്ട്. ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക്, സന്ദേഹിയുടെ സമ്മാദം തുടങ്ങിയ നിരവധിയായ ലേഖനങ്ങൾ. സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയിൽ അക്കാലത്ത് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസത്തിനുള്ള ചില ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് എഴുതിയ തിരയിൻ ചുവടും എന്ന ലേഖനം കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ പുനരന്വേഷണത്തിന് പ്രേരകമായി.

ദാസിന്റെ മരണാനന്തരം ഒ വി വിജയൻ എഴുതിയ ഒരു അനുശോചന കുറിപ്പിൽ വിജയൻ ഓർക്കുന്നുണ്ട്. ഒരു അഭിമുഖത്തിന്റെ ഭാഗമായി ഇ എം എസിനെ കാണുന്നുണ്ട് വിജയൻ. അപ്പോൾ ഇ എം എസിനോട് വിജയൻ പറഞ്ഞു, അത്രേ സഖാവേ, ഞാൻ സഖാവിനെ ധാരാളമായി വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ എം എസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളും വിജയനെ ധാരാളം വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അടിയന്തരാവസ്ഥ അനുഭവം കേരള സമൂഹത്തിന് നൽകിയ കാമ്പുള്ള ഫലങ്ങളിലൊന്നായിരുന്നു ധർമ്മപുരാണം എന്ന വിജയന്റെ നോവൽ. ഏതർത്ഥത്തിലും ധർമ്മപുരാണം ഒരു കരച്ചിലാണ്, പാവം മനുഷ്യന്റെ നിശബ്ദമായ കരച്ചിൽ. ഗുരുസാഗരം എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വിജയൻ ഉയർത്തിയ ഹിന്ദുത്വ വിചാരം മുതലെടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വവാദികൾ ഒ വി വിജയൻ തങ്ങളുടെ ആളാണ് എന്ന നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിജയൻ ഉയർത്തിയ ഹിന്ദുത്വം അത് പൊളിറ്റിക്കൽ ഹിന്ദുത്വമല്ല എന്നും ആത്മീയ ഹിന്ദുത്വമാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വചന സദസ്സുകൾ എന്ന ലേഖനത്തിൽ ഒ വി വിജയൻ തീർത്തു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രീയ കൊടിമരത്തിൽ കാവിക്കൊടി കയറ്റി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് നടക്കുന്ന ഭാരതം എന്റെ ജന്മദേശവുമല്ല എന്ന് വിജയൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. 2005 മാർച്ച് 30 ഒ വി വിജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു, കർമ്മബന്ധങ്ങളുടെ വഴിത്താരകൾ തേടി, ഇതിഹാസ ഭൂമിയിലെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ തേടി. എന്റെ റേഡിയോയും എന്റെ വായനശാലയും ചേർന്നൊരുക്കിയ ഈ പരിപാടിയിലൂടെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഇതിഹാസ കഥാകാരനെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: ഏറ്റവും മികച്ച യാത്രാ വിവരണം വിഖ്യാതമായ നോവലിലെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ്. അത് ഇങ്ങനെയാണ്: പണ്ട് പണ്ട് ഓന്തുകൾക്കും മുമ്പ്, ദിനോസറുകൾക്കും മുമ്പ്, ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബന്ധുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിന്റെ അപ്പുറം കാണണ്ടേ? ചെറിയ ബിന്ദു വലുതിനോട് ചോദിച്ചു. പച്ചപിടിച്ച താഴ്വര. ചേട്ടത്തി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. എനിക്ക് പോണം, അനുജത്തി പറഞ്ഞു. അവരുടെ മുൻപിൽ കിടന്ന അനന്ത പദങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ചേട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും? ഏട്ടത്തി പറഞ്ഞു. ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. അനുജത്തി നടന്നകന്നു. അസ്തമയത്തിന്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു. പായൽ കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്ന് അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പടയിലേക്കിറങ്ങി. മൃതിയുടെ മുലപ്പാൽ കുടിച്ച് ചില്ലകൾ തിടം വെച്ചു. കണ്ണിൽ സുറമയും കാലിൽ തണ്ടയുമിട്ട ഒരു പെൺകുട്ടി ചെതലിയുടെ താഴ്വരയിൽ പൂപറിക്കാനെത്തി. അവിടെ തനിച്ചു നിന്ന ചെമ്പകത്തിന്റെ ചില്ലയൊടിച്ച് പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു, അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ. ഒ വി വിജയന്റെ വിഖ്യാതമായ നോവൽ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു ഭാഗമാണിത്. ജീവിതയാത്രയുടെ ഏറ്റവും മികച്ച യാത്രാവിവരണം, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം. ഒ വി വിജയൻ ആരാണ് ഈ മനുഷ്യൻ? എപ്പോഴും ഏകാഗിയായി സഞ്ചരിച്ചവൻ. തനിക്കുള്ളിലേക്ക് ഒതുങ്ങുകയും ഉള്ളിലേക്ക് തന്നെ കരയുകയും ചെയ്ത ദാർശനികൻ. ഭാഷയുടെ മാന്ത്രികത അറിയുന്ന ഇന്ദ്രജാലക്കാരൻ. ശുദ്ധ കാൽപ്പനികൻ. പാലക്കാട് ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ മൺകരയിൽ ഒട്ടുവിലായ്ക്കൽ തറവാട്ടിൽ വേലിക്കുട്ടിയുടെയും കമലാക്ഷിയമ്മയുടെയും മകനായി 1930 ജൂലൈ 2 വിജയൻ ജനിച്ചു. പോലീസിൽ സുബൈദാർ മേജറായിരുന്ന പിതാവിനൊപ്പം ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാർച്ച് ചെയ്തു പോകുന്ന ബാല്യകാല ജീവിതമായിരുന്നു വിജയന്റേത്. MD വാസുദേവൻ നായരെ പോലെ തന്നെ ജനിച്ചപ്പോൾ തീർത്തും ആരോഗ്യമില്ലാത്ത കുട്ടിയായിരുന്നു ഒ വി വിജയനും. സുഖമില്ലാത്ത കുട്ടി എന്ന വിശേഷണം ശിരസിൽ പേറി നടന്ന ബാല്യകാലം. തന്റെ ഉള്ളിലേക്ക് ഒതുങ്ങുവാനും ഉള്ളിൽ നിന്നുകൊണ്ട് വിശാലമായ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് കയ്യെത്തിപ്പിടിക്കുവാനും വിജയന് സാധിച്ചത് ഒരുപക്ഷെ തന്റെ രോഗാവസ്ഥയും അതിലൂടെ ഉണ്ടായ ഒറ്റപ്പെടലുമാകാം. കോട്ടയ്ക്കൽ രാജാ സ്കൂളിലും കൊടുവയൽ സ്കൂളിലുമാണ് വിജയൻ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത്. പാലക്കാട് വിക്ടോറിയ കോളേജിലും പ്രസിഡൻസി കോളേജിലുമായിരുന്നു വിജയന്റെ കോളേജ് വിദ്യാഭ്യാസം. വിക്ടോറിയ കോളേജിൽ നിന്നും 1952 പുറത്തിറങ്ങിയ കോളേജ് മാഗസിനിൽ വിജയൻ ഒരു കഥ എഴുതുകയുണ്ടായി. കഥയുടെ പേര് പ്ലം കേക്ക്. ഒരുപക്ഷെ അതായിരിക്കും ആദ്യമായി അച്ചടിച്ചു വന്ന വിജയന്റെ കഥ. ഇതേ വിക്ടോറിയ കോളേജിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലും ഒരു ഹ്രസ്വകാലം വിജയൻ അധ്യാപകനായി ജോലി നോക്കി. വിക്ടോറിയ കോളേജ് കാലഘട്ടത്തിൽ ഡോക്ടർ എം ലീലാവതി വിജയന്റെ സഹ അധ്യാപികയായി ഒപ്പമുണ്ടായിരുന്നു. മറ്റൊരു കൗതുകം എന്തെന്നാൽ, MD വാസുദേവൻ നായർ അതേ കാലയളവിൽ തന്നെ രസതന്ത്ര വിദ്യാർത്ഥിയായി ആ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ തന്റെ ജീവിതം കേവലമായ അധ്യാപന വൃത്തിയിൽ ചുരുങ്ങാനുള്ളതല്ല എന്ന് തിരിച്ചറിയുന്ന വിജയൻ അതിന്റെ സാഹചര്യം ഒത്തുവന്ന ഒരു സമയത്ത് തന്റേതായ തുറന്ന ലോകത്തേക്ക് ഇറങ്ങി പ്രയാണം തുടങ്ങി. പത്രപ്രവർത്തകനായി, കാർട്ടൂണിസ്റ്റായി, പിന്നീട് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രീലാൻസറായി അതേ മേഖലയിൽ കുറേയധിക നാൾ തുടർന്നു. സാമൂഹ്യ വിചാരകനായി, രാഷ്ട്രീയ വിമർശകനായി, വലിയ കഥാകാരനായി മാറി. മലയാളത്തിന്റെ നോവൽ ശാഖയുടെ വികാസ പരിണാമങ്ങൾക്ക്, അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് തന്നെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയ കഥാകാരൻ.
1: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

അതിമാരകവും ഉയർന്ന മരണനിരക്കുമുള്ള പകർച്ചവ്യാധികളാണ് എബോള. ഇതൊരു വൈറസ് രോഗമാണ്. എബോള വൈറസ് രോഗം, എബോള ഹെമറാജിക് ഫീവർ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. മനുഷ്യരിലും കുരങ്ങു വർഗങ്ങളിൽപ്പെട്ട ജീവികളിലും കാണപ്പെടുന്ന ഒരു മൃഗജന്യ വൈറൽ രോഗമാണിത്. ആറിനം എബോള വൈറസുകളിൽ നാലെണ്ണമാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. എബോള വൈറസ് ജീനസിലെ ആറിൽ നാല് വൈറസുകളാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ബണ്ടി ബ്യൂറോ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എബോള വൈറസ്, സയർ എബോള വൈറസ് എന്നിവയാണവ. എബോള വൈറസ് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസുകളിൽ ഏറ്റവും അപകടകാരിയും കൂടുതൽ രോഗവ്യാപനത്തിന് കാരണമാകുന്നതും സയർ വകഭേദമാണ്. വന്യജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന എബോള വൈറസ് പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്രിക്കൻ ഉഷ്ണമേഖലാ വനങ്ങളിലെ വലിയ പഴംതീനി വവ്വാലുകളാണ് ഈ വൈറസിന്റെ സ്രോതസ്സുകളായി ഗവേഷകർ കണക്കാക്കുന്നത്. ഇവയിൽ നിന്നും ചിമ്പാൻസി, ഗൊറില്ല, കാട്ടുമാൻ തുടങ്ങിയ വനമൃഗങ്ങളിലേക്ക് രോഗം പകരുന്നു. ഇവ രോഗവാഹകരായി മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാൻ ഇടയാക്കുന്നു. വൈറസ് വാഹകരായ വന്യമൃഗങ്ങളുടെ മാംസം, രക്തം, മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയാണ് രോഗം ആദ്യമായി മനുഷ്യരിലേക്ക് വ്യാപിച്ചതെന്നാണ് കണക്കാക്കുന്നത്. തുടർന്ന് വൈറസ് വാഹകരായ മനുഷ്യരുടെ രക്തം, ഉമിനീർ, ഛർദി, മലമൂത്ര വിസർജനം, ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് മറ്റുള്ള ആളുകളിലേക്ക് വ്യാപിക്കുന്നു. രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കിടക്കകൾ, ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചികൾ എന്നിവയിലൂടെയും നേരിട്ടല്ലാതെയും രോഗം ബാധിക്കാം. രോഗബാധിതയുണ്ടായി രണ്ടു ദിവസം മുതൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. പനി, തൊണ്ടവേദന, പേശിവേദന, തലവേദന എന്നിവയാണ് സാധാരണമായി കാണപ്പെടുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് ഛർദി, വയറിളക്കം, ചൊറിച്ചിൽ, കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ രഹിതമാക്കൽ എന്നിവ സംഭവിക്കുന്നു. ഈ ഘട്ടത്തിൽ ചിലർക്ക് ആന്തരികമായും ബാഹ്യമായും രക്തസ്രാവം വരെ ഉണ്ടാകാം. രോഗവ്യാപനത്തിന്റെ മരണനിരക്ക് 90% വരെയാണ്. വൈറസിന്റെ ഇനവും ചികിത്സ വൈകുന്നതും രോഗത്തിന്റെ ഗൗരവത്തെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. ലക്ഷണങ്ങൾ തുടങ്ങി 6 മുതൽ 16 ദിവസത്തിനുള്ളിലാണ് സാധാരണയായി മരണം സംഭവിക്കാറുള്ളത്. ശ്വാസകോശത്തിലൂടെയോ വായിലൂടെയോ അല്ല ഈ ഒരു വൈറസ് വ്യാപിക്കുന്നത്. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ചർമ്മത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണുകളിലെയും വായകളിലെയും ശ്ലേഷ്മരസങ്ങളിലൂടെയും ഒക്കെയാണ് രോഗാണു അകത്തു കടക്കുന്നത്. തുടർന്ന് ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ ആക്രമിക്കും. അതോടെ രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്ന ഈ കോശങ്ങൾ നശിക്കുകയും ജനിതക ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ഇതോടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനം തകരുന്നു. തുടർന്ന് രക്തത്തിലൂടെ അതിവേഗം പകരുന്ന വൈറസ് കരൾ, പ്ലീഹ, ലിംഫ് നോഡുകൾ എന്നിവയിൽ പടർന്ന് ഇരട്ടിക്കാൻ തുടങ്ങും. തുടർന്ന് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിലെ കോശങ്ങളെ ആക്രമിക്കുന്നതോടെ രക്തക്കുഴലുകളിൽ ചോർച്ചയുണ്ടായി രക്തം പുറത്തേക്ക് വരുന്നു. ഇതിനിടെ കരളിന്റെ പ്രവർത്തനം നശിക്കുന്നതിനാൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അതിനെ തടുക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കാൻ കരളിന് സാധിക്കാതെ വരുന്നു. ഇതോടെ ആന്തരാവയവങ്ങളെല്ലാം ഓരോന്നായി നശിക്കുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയും. അതോടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി രോഗിയുടെ മരണം സംഭവിക്കുന്നു. എബോള വൈറസിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം ഒരു ബ്രേക്കിന് ശേഷം.

വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമുക്ക് എബോള വൈറസിന്റെ ചരിത്രത്തെ കുറിച്ച് നോക്കിയാലോ. 1976 എബോള വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലായിരുന്നു. എബോള എന്ന പേരുള്ള ഒരു നദിയുടെ അടുത്തുള്ള പ്രദേശത്ത് നിന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ഈ വൈറസിന് എബോള വൈറസ് എന്ന് പേര് വന്നത്. ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മുതൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ഈ വൈറസുകൾ ഇടയ്ക്കിടെ പൊട്ടി പുറപ്പെടാറുണ്ട്. ഇതിൽ ഏറ്റവും വലുത് 2013-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ മേഖലയിൽ ഉണ്ടായതാണ്. 11,000 പേരാണ് അന്ന് എബോള ബാധിച്ച് മരണത്തിന്റെ കീഴടങ്ങിയത്. രോഗബാധിതരായ മനുഷ്യരിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള രക്തം പോലുള്ള ശവങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതമായ ശരീരശ്രവങ്ങൾ കൊണ്ട് അടുത്തിടെ മലിനമായ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ ഇവ പടരുന്നു. വായുവിലൂടെ ഈ രോഗം പടരുന്നതായി തെളിവുകളില്ല. പഴന്തീനി വവ്വാലുകൾ ആണ് ഈ വൈറസുകളുടെ സ്വാഭാവിക വാഹകർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയെ ബാധിക്കാതെ തന്നെ വൈറസുകളെ പരത്താൻ ഇവയ്ക്ക് കഴിയും. മലേറിയ, കോളറ, ടൈഫോയിഡ് പനി, മെനിഞ്ചൈറ്റിസ്, മറ്റു വൈറൽ ഹെമറാജിക് പനികൾ എന്നിവയുൾപ്പെടുന്ന മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളുമായി എബോളയുടെ ലക്ഷണങ്ങൾക്ക് സാമ്യമുണ്ട്. രക്തസാമ്പിളുകളിൽ വൈറൽ RNA, വൈറൽ ആന്റിബോഡികൾ അല്ലെങ്കിൽ വൈറസ് എന്നിവയുടെ സാന്നിധ്യം പരിശോധിച്ചാണ് രോഗം നിർണയിക്കുന്നത്. ഇതിനായി PCR എലിസ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് എബോളയുടെ ചികിത്സയെ കുറിച്ച് അറിയാം. ആദ്യകാലത്ത് എബോളയെ പ്രതിരോധിക്കാൻ ചികിത്സകൾ ഒട്ടുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഫലപ്രദമായ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എബോളയുടെ സയർ വകഭേദത്തിനെതിരെ നൽകുന്നത് എർവിബോ എന്ന വാക്സിനാണ്. രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലേക്ക് രോഗം പടരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത്. ഉയർന്ന രോഗസാധ്യതയുള്ളവർക്ക് ഷാബ്ദൻ, മൗബിയോ എന്നീ വാക്സിനുകളും ലഭ്യമാണ്. മോണോക്ലോണൽ ആന്റിബോഡികൾ ഉപയോഗിച്ചുള്ള മരുന്നുകളും ഇന്ന് വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഈ മരുന്നുകൾ ഫലപ്രദമാകുന്നത്. 2019 എബോള വാക്സിന് US അംഗീകാരം നൽകിയിട്ടുണ്ട്. 2014-2016 ഗിനിയിൽ എബോള വ്യാപിച്ചപ്പോൾ ഈ വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഫലപ്രദമാകുന്ന മരുന്നുകളോ വാക്സിനുകളോ ഇപ്പോൾ വ്യാപിക്കുന്ന ബുന്ദി ഉപയോഗ വകഭേദത്തിന് ഇല്ല എന്നത് ആശങ്കയ്ക്ക് ഇടയാക്കാറുണ്ട്. എബോള ബാധിച്ച് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മൃതദേഹവും രോഗവ്യാപനം വർദ്ധിപ്പിക്കും. രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് രോഗാണുക്കൾ വലിയ തോതിൽ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആയതിനാൽ മരണശേഷം ശരീരം മണ്ണിൽ കുഴിച്ചിട്ടാലും ശരീരകോശങ്ങൾ വിഘടിക്കാൻ തുടങ്ങുമ്പോൾ ഈ രോഗാണുക്കളും പുറത്തെത്തുന്നു. തണുപ്പും ഈർപ്പവും ഈ വൈറസിനെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു. ആയതിനാൽ മൃതദേഹവുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കവും രോഗവ്യാപനത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ എബോള ബാധിച്ച് മരണപ്പെട്ടാൽ മരിച്ചവരുടെ മൃതദേഹങ്ങളെ അതീവ ഗുരുതരമായ ജൈവ സുരക്ഷാ ഭീഷണിയായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു. രോഗബാധിതരുടെ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരെയാണ് നിയോഗിക്കുന്നത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് മെഡിക്കൽ സേവനങ്ങളുടെ ഏകോപനം ആവശ്യമാണ്. ഇതിൽ വേഗത്തിലുള്ള രോഗനിർണയം, രോഗം ബാധിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്തൽ, ലാബ് പരിശോധനകൾ, രോഗബാധിതർക്കുള്ള പരിചരണം, മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ സംസ്കരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. രോഗികളുമായി അടുത്തിടപെടുമ്പോഴും രോഗസാധ്യതയുള്ള വന്യജീവി മാംസങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശരിയായ സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുകയും കൈകൾ കഴുകുകയും ചെയ്യുക, കൂടാതെ വന്യജീവി മാംസം നന്നായി പാകം ചെയ്യുക എന്നിവയാണ് പ്രതിരോധ നടപടികളിൽ ഉൾപ്പെടുന്നത്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് ഈ ഒരു വൈകുന്നേരം നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യയാണ്. കൈ നിറയെ പാട്ടുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വിളിക്കേണ്ട സമയമായിരിക്കുകയാണ്. വേഗം തന്നെ എല്ലാവരും ഫോൺ എടുത്ത് വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 954-7000-912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: വെൽക്കം ബാക്ക്. ഇത് എൻ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പോ വീണ്ടും നമ്മൾ മടങ്ങി എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടല്ലേ. അപ്പോ നമുക്ക് നമ്മുടെ ഫേസ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ്? ഹലോ, എന്റെ പേര് സൽമാൻ. എനിക്ക് ഉയരെ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്യാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് എറണാകുളം ഹരികുമാർ ഒട്ടത്തിമുക്ക്.
0: ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ?
1: വിശേഷം മഴയൊക്കെ ആയിരുന്നു, മഴയെല്ലാം തോന്നി ജോലിയെല്ലാം ഒതുക്കിട്ട് ഞാൻ ഇരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: നമ്മുടെ മമ്മൂക്കാട പടം അരയന്നങ്ങളുടെ വീട്.
0: അതിൽ ഏത് പാട്ടാണ്?
1: മനസ്സിൽ മനുഷ്യരയിൽ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ,
0: വെച്ച് തരാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
1: ഡെഡിക്കേറ്റ് ഉണ്ട്, എന്റെ മോന് ഇപ്പം ഗൾഫിലാണ്, അയാൾക്ക് വേറെ കൂട്ടുകാർക്കും വേണ്ടി.
0: ഓക്കെ, പേര് പറഞ്ഞോളൂ മോന്റെ.
1: മോന്റെ പേര് അനൂപ് കുമാർ.
0: ഓക്കെ, അപ്പൊ അനൂപിന് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അനൂപിനും അനൂപിന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട്.
1: ഫ്രണ്ട്സിന് വേണ്ടി.
0: ഓക്കെ കേട്ടോ.
1: ഓക്കെ ഓക്കെ.

മടങ്ങിയെത്തുകയാണ് ഉയരെ എന്ന സിനിമയിൽ നമ്മുടെ വിജയ് യേശുദാസും സിത്താരയും കൂടെ പാടി മനോഹരമാക്കിയൊരു പാട്ടിന് ശേഷമാണ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. പുതിയ ഒരു കോളുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ്, ഇതാരാണ് സംസാരിക്കുന്നത്? ലിയ. ഓക്കെ, നമ്മള് പുതുതായിട്ട് വിളിക്കുന്ന ആളാണോ? ഓക്കെ, അപ്പോ എവിടെയാണ് വീട്? മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? നേരം. ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കേട്ടോ, അപ്പൊ നമ്മളെ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ള താരാണെന്ന് നോക്കാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ ദേവു. എനിക്ക് സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി എന്ന പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ദേവു, ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാട്ടോ. ഓ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേൾക്കാം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം പോയി മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. 9544 4709 1 2 എന്ന നമ്പറിലേക്ക് കേട്ടോ.

വീണ്ടും മടങ്ങിയെത്തുകയാണ് പാട്ടുകളിലെ വലിയൊരു ലോകത്തിലേക്ക്. എഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടുള്ളത് ചാത്തന്നൂരിൽ നിന്നും രാജീവ് ചേട്ടനാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ചതുരംഗം എന്ന പടത്തിൽ എം ജി അണ്ണൻ സൗമ്യ എന്നിവർ പാടിയ നീലാംബലല്ലേ എന്ന പാട്ടാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. തരളിത രാവിൽ മയങ്ങിയോ എന്ന ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സൂര്യമാനസം എന്ന സിനിമയിലെ നമ്മുടെ മമ്മൂട്ടി തകർത്ത അഭിനയിച്ച സിനിമയിലെ ഒരു പാട്ടാണ്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേൾക്കാം കേട്ടോ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യെസ്, നമ്മളിങ്ങനെ ചിത്രശിച്ചിയുടെ വോയിസിൽ നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണല്ലേ. സൂര്യമാനസം എന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടിട്ട്. ഓക്കെ, അതിമനോഹരമായൊരു പാട്ട് തന്നെയായിരുന്നു. അപ്പൊ ദീ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ചിട്ടറിയേണ്ടത്? ഓക്കെ, വെച്ചുതരാട്ടോ. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമജ്രി, ഞാൻ മാരിയപ്പൻ, റിനിക ഫുഡ്സിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് ജസീലയുടെ പിറന്നാളാണ് ഇന്ന്. ജസീലയ്ക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ പറയണം. അതിനോടൊപ്പം തന്നെ വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്ന സോങ്ങും വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ മറ്റ് സ്റ്റാഫുകളുടെ പേരുകൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി, മിനി ചേച്ചി, ബിന്ദു, ഉദയ, നോബിൻ എന്നിവരാണ് ജസീല ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ജസീല ചേച്ചിക്ക് എന്റെയും എന്റെ റേഡിയോയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഒപ്പം ഈ ഒരു പാട്ടും കൂടി കേൾക്കാം കേട്ടോ.

0: യേഴ്സ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉസ്താദ് എന്ന സിനിമയില് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന ഒരു നല്ലൊരു ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഒരു ബോണ്ട് വ്യക്തമാക്കുന്ന ഒരു പാട്ട് കേട്ടിട്ടാണ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആരും നമ്മളുടെ സഹോദരന്മാരെ കുറിച്ചൊക്കെ അന്ന് ആലോചിച്ചു പോകുകയല്ലേ. ഓ, അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു കോൾ ഉണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗീത. ചേച്ചി എവിടുന്നാണ്
1: വിളിക്കുക?
0: നമ്മളെ പുതുതായിട്ട് വിളിക്കുന്ന ആളാണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഒരുപാട് കോളേഴ്സ് പുതുതായിട്ട് വിളിക്കുന്നു, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ നമ്മളെ ഓൺലൈനായിട്ടാണോ കേൾക്ക? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്കൊരു
0: കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞോളൂ.
1: കുഞ്ഞുങ്ങളല്ല, വളർന്ന മക്കളാണ്.
0: ആണോ?
1: പിന്നെ രണ്ടുപേർക്കും വേണ്ടിട്ട് ഒരു പാട്ട്
0: വെച്ചു തരണം. അത് പിന്നെ ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത്? അതിലേത് പാട്ടാണ്? ഇല്ല, ആലോചിച്ച് പറഞ്ഞാ മതി. കണക്ട് ആക്കിയപ്പോ സംഗീതമേ അമര സല്ലാപമേ ആ പാട്ട് വേണോ, അതോ ആന്തോളനം ദോളനം പാട്ട് വേണോ, ഏത് പാട്ടാണ് വേണ്ടത്? സംഗീതമേ അമര സല്ലാപമേ അല്ലേ? ഓക്കെ കേട്ടോ, വെച്ചേരാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയും വിളിക്കാട്ടോ. ഓക്കെ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ്, എന്റെ പേര് സുഭാഷ്, കായക്കുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കലാഭൻ മണിയുടെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മണിച്ചേട്ടൻ ഏത് പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നല്ലൊരു പാട്ട് തന്നെ സുഭാഷ് ചേട്ടന് വേണ്ടിട്ട് വെച്ച് തരാം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക്

ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോളുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഫിദ. ഓ, നല്ല, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സായി പല്ലവി. സായി പല്ലവിയുടെ ആ സിനിമയുടെ പേരാണ് പെട്ടെന്ന് ആലോചിച്ചത്. അപ്പൊ ഫിദ, എവിടെ നിന്നാണ് വിളിക്ക? ഫസ്റ്റ് ടൈം വിളിക്കല്ലേ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത് ഇന്ന്? ഓക്കെ, നല്ലൊരു പാട്ടാണല്ലോ, നല്ലൊരു സോങ് സെലക്ഷൻ ഉണ്ട്. ആർക്കിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? അനിതയുടെ പേര് പറഞ്ഞോളൂ. സ്വാതിയയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കുക, നമ്മളെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ദുബായിൽ നിന്നും ഓൺലൈനായിട്ട് കേൾക്കുന്ന മറ്റൊരു ശ്രോതാവിന്റെ മെസ്സേജിലേക്ക് പോകാം അല്ലേ. മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണനാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് വചന മൂവിയിലെ നീർമിഴി പീലിതൻ നീർമണി തുളുമ്പി എന്ന പാട്ടാണ് കേട്ടോ. ഡെഡിക്കേറ്റഡ് ടു അബിത രാജ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അബിത രാജിന് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികളിൽ നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയൊരു പാട്ടാണ് കേട്ടോ. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. വിളിച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക്. വേഗമായിക്കോട്ടെ കേട്ടോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോകാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോകാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി. ഹാപ്പി ഹോങ്കാരം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കൂടെയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ചേച്ചി, എന്റെ പേര് ദേവനന്ദ. എനിക്ക് ഒരുപാട് കനവ് നീയടി എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ദേവനന്ദ, ഇത് എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ എനിക്കും ചുളിവിൽ ആ ഒരു പാട്ട് കേൾക്കാൻ ഒരു അവസരം ദേവനന്ദ ഒരുക്കി തന്നു. ഓക്കെ ഗൈസ്, നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കേൾക്കണം. പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ഷാജി ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? നല്ലൊരു പാട്ടാണ്. ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. 9544 7001212 എന്ന നമ്പറിലേക്ക്. അപ്പൊ വേഗം ആയിക്കോട്ടെ കേട്ടോ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹുംഗാന വെഞ്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: തൻസീർ.
0: തൻസീർ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കൊട്ടാരക്കര.
0: നമ്മളെ ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്? അപ്പോ നമ്മളെ ഓൺലൈൻ ആയിട്ട് കേൾക്കുന്ന ശ്രോതാവാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ ഉമ്മി, ആപ്പി, പിന്നെ ബ്രദർ ഉണ്ട്.
0: അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് ഒരു ഹിന്ദി സോങ് മതി, പല്ല് എന്ന് പറഞ്ഞ.
0: ഓക്കെ ട്ടോ, വെച്ചുതരാമല്ലോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ബ്രദർ.
0: പേര് പറഞ്ഞോളൂ ബ്രദറിന്റെ. കേൾക്കാട്ടോ, തൗഫിക്കിന് വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ തുടർന്ന് നമ്മളെ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക, ഇതുപോലെ വിളിക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി. ഹായ് ഐശ്വര്യ ചേച്ചി, സുഖമായി ഇരിക്കുന്നു? ചായയൊക്കെ കുടിച്ചോ? എന്തൊക്കെയാണ് വിശേഷം? ഞാൻ മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തരംഗം എന്ന മൂവിയിലെ മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാളു, ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഇനി കുടിക്കണേ കേട്ടോ. പിന്നെ സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പൊ എന്തായാലും മാളുവിനും അമ്മയ്ക്കും അനിയനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ് കേട്ടോ. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ് ഐശ്വര്യയാണ്. ഓ, നമ്മളെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള മറ്റൊരാളുടെ മെസ്സേജ് കൂടെ നമുക്ക് വായിക്കാം അല്ലേ. നമസ്കാരം ഐശ്വര്യ, കുറച്ച് ദിവസങ്ങളായി പാട്ട് ചോദിച്ചിട്ട് ഇന്നൊരു ഗാനം തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയശങ്കർ, സരിത, ശ്രീനന്ദ എന്നിവരാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് കമലതളം എന്ന ചിത്രത്തിലെ പ്രേമോദാരനായി അണയു നാഥ എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള മുഹമ്മദ് വടക്കേ വാവന്നൂർ, കുഞ്ഞിപ്പ, എം മണി വാണിയമ്പലം, ഷാജു മടത്തുംപടി, ശ്രീധരൻ അവണ്ണൂർ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തതായി മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, എനിക്ക് ഇതളേ എന്ന സോങ് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെഡിക്കേറ്റഡ് ടു മൈ സിസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പേരൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ. അപ്പൊ ഇനി അടുത്ത വട്ടം മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായിട്ടും പേരും കൂടി വെക്കാൻ മറക്കരുത് കേട്ടോ.

ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. വേൾഡ് ഈ നമ്മുടെ ഈ റേഡിയോ കുടുംബത്തിലേക്ക് ഇന്ന് ഒരുപാട് പേര് പുതുതായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ ഒരുപാട് പേര് മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളുടെ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കുടുംബമായി മാറുന്നതിന്. അപ്പൊ എന്തായാലും ഇവരെല്ലാവരും എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടേ ഇരിക്കുക, ഇതുപോലെ നമ്മളെ വിളിച്ച് പാട്ടുകളൊക്കെ ചോദിക്കുക കേട്ടോ, പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുക. അപ്പോ എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഈ ഒരു പ്രോഗ്രാം എനിക്ക്. അപ്പോൾ എന്തായാലും പേഴ്സണലി സോ എന്തായാലും നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടു അല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളും പുതിയ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് കൃത്യം 4 മണി മുതൽ 6 മണി വരെ കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം കൂടെ തന്നെ ഉണ്ടായിരുന്നതും പാട്ടുകളൊക്കെ വെച്ച് തന്നതും നിങ്ങളുടെ സ്വന്തം മാർജി ഐശ്വര്യായിരുന്നു. അപ്പൊ എങ്ങനെയാണ്, ടാറ്റാ ബൈ ബൈ സീ യു പറയുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൂടിയിരിക്കും എന്ന റേഡിയോ 91.2 ആസ്വദിക്കൂ ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
5: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കെഎസ്ആർടിസി ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് കെഎസ്ആർടിസിയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR, NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 പവന് 560 താഴ്ന്ന് 1,05,440. ഒരു ഗ്രാം സ്വർണത്തിന് 13,180 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. +1 മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം കർമ്മയോഗി എന്ന ചിത്രത്തിനുവേണ്ടി അനൂപ് ശങ്കർ പാടിയത്. സംഗീതം നവനീത് സുന്ദർ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായും ഒക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.